ലോകം നിന്നോട് ചോദിക്കും നീ ആരാണ് എന്ന്. നിനക്കറിയില്ലെങ്കിൽ ലോകം നിനക്ക് പറഞ്ഞു തരും നീ ആരാണ് എന്നുള്ളത്. സ്വയം ഞാൻ ആരാണ് എന്നറിയുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ തിരിച്ചറിവില്ലായ്മയാണ് ദുഃഖങ്ങൾക്ക് കാരണം. ആ അറിവ് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, അനുഭവങ്ങളിലൂടെ, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, മാതാപിതാക്കളിലൂടെ. ഇങ്ങനെ ഞാൻ ആരാണ് എന്ന് നാം തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസം ഉദ്യോഗലബ്ധിക്കായി മാത്രം ലക്ഷ്യമിടുമ്പോൾ ഞാൻ ആരാണെന്നത് ഔദ്യോഗികം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ എന്ന വ്യക്തിയുടെ ഗുണങ്ങളും ന്യൂനതകളും കഴിവും തിരിച്ചറിയുമ്പോൾ നമ്മെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ഈ തിരിച്ചറിവ് സ്വന്തം പാത ഏതെന്ന് തീരുമാനിക്കാനും കഴിയുന്നു. എൻ്റെ പാത ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ലോകം നിശ്ചയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ദ വേൾഡ് വിൽ ആസ്ക് യു ഹു യു ആർ ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ദെൻ ദ വേൾഡ് വിൽ ടെൽ യു ഹു യു ആർ. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലപ്പാറ്റാരിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ എലികൾ എന്ന കവിതയാണ് ആലപിക്കുന്നത് ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണ കഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ കാഴ്ച പരിമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിച്ച പ്രൊഫസറും ഗായികയുമായ ആര്യപ്രകാശ് പങ്കുവച്ച അനുഭവങ്ങളുടെ 2:00. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങൾക്ക് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9:37:008:9:60. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണമാണ്. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവിത എലികൾ, ആലപിക്കുന്നത് ജ്യോതി.

ഏനത്രേ തൊപ്പികടിച്ചു മുറിച്ച് തിൻ ശിക്ഷയായി തച്ചുകൊന്നല്ലേ മരിച്ചതച്ഛൻ. എല്ലിൽ കടിച്ചു മുറിഞ്ഞുവോ പല്ലുകൾ, എല്ലിൽ കടിച്ചു മുറിഞ്ഞുവോ പല്ലുകൾ.

0: ജ്യോതി ആലപിച്ച എൻ വി കൃഷ്ണവാര്യരുടെ എലികൾ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247400 7225900118.
4: ബിജുട്ട, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്തുനിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 8, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 8 വർഷത്തിലെ 251 ദിനമാണ്. സെപ്റ്റംബർ 8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1941 നാസിപ്പട സോവിയറ്റ് യൂണിയന്റെ 2nd വൻ നഗരമായ ലെനിൻഗ്രാൻഡ് ഉപരോധം ആരംഭിച്ചു. 1943 ചെക്ക് മാധ്യമ പ്രവർത്തകനും നാസി വിരുദ്ധ പോരാളിയുമായിരുന്ന ജൂലിയസ് ഫ്യൂസിക്കിനെ നാസികൾ ക്രൂരമായി വധിച്ചു. ഒർലാൻഡോ ഫ്യൂരിയോസോ എന്ന പ്രശസ്തമായ പ്രണയകാവ്യത്തിന്റെ രചയിതാവായ ലുഡോവിക്കോ അരിസ്റ്റോ, 1904 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കവി ഫ്രെഡറിക് മിസ്ട്രൽ, ഇന്ത്യയിലെ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ലതാ മങ്കേഷ്കറിന്റെ ഇളയ സഹോദരിയും ഗായികയുമായ ആശാ ഭോസ്ലെ, ആസാമിൽ നിന്നുള്ള പ്രഗത്ഭനായ ഗായകനും സംഗീതജ്ഞനുമായ ഭൂപൻ ഹസാരിക തുടങ്ങിയവരുടെ ജന്മദിനവും

0: പ്രശസ്ത വയലിൻ വിദ്വാനായിരുന്ന കുന്നക്കുടി വൈദ്യനാഥന്റെ ചരമദിനവും സെപ്റ്റംബർ 8
1: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: വചനാമൃതം. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും, അതിൻ്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. ശ്രീബുദ്ധൻ.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
4: സിഎം വിസ്താര നെല്ലൂന്നി.
5: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലൂന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. ആരവല്ലി മലനിരകളുടെ നിർവചനം തയ്യാറാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ഉന്നതാധികാര സമിതിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 30 നവംബർ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടു. പകലും രാത്രിയും ജോലി ചെയ്തിട്ടാണെങ്കിലും അതിനകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിർമ്മാണത്തിലുള്ള 6 വരി ദേശീയപാതക്കരികിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിക്കേണ്ടത് സംസ്ഥാനമാണ്. സർക്കാർ നേരിട്ടോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങണം. ഇതിനായി ചട്ടം രൂപവൽക്കരിക്കണം. സംസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ഡൽഹിക്ക് പുറത്തേക്ക്. ഇക്കുറി അവാർഡ് വിതരണം ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കും. സെപ്റ്റംബർ 22 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിനടുത്ത് സത്യനികേതനിൽ സ്വകാര്യ PG ഹോസ്റ്റൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം 7. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 13 പേരെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചതായി NDRF IG അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നത്. പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിന് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതിനാൽ 7 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇതിൽ 2 അന്താരാഷ്ട്ര

സർവീസുകളാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് റൺവേ ഏരിയയുടെ മുഗൾ ഭാഗത്ത് ഡ്രോണുകളുടെ സഞ്ചാരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആൽഗ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി MDയെയും ഡയറക്ടർമാരെയും കോടതി ശിക്ഷിച്ചു. 2 വകുപ്പുകളിൽ 5 വർഷം വീതം തടവിനും 1.35 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി കരുണാകരൻ ശിക്ഷിച്ചത്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ കൂടുതൽ വിശദീകരണവുമായി ISRO. ബഹിരാകാശത്ത് കൂടുതൽ വികസനം കൈവരിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണെന്നും ലക്ഷ്യം വെക്കുന്നത് ഭാവിയിലെ വലിയ ദൗത്യങ്ങളാണെന്നും ISRO വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ, 2035 ഭാരതീയ അന്തരീക്ഷ നിലയം, 2040 മനുഷ്യനെ വഹിച്ചുള്ള ചന്ദ്രയാൻ ദൗത്യം, പുനരുപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ, ഗ്രഹാന്തര ദൗത്യങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കുന്ന സ്പേസ് മിഷൻ 2047 ലക്ഷ്യം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സ്വർണമുഖി രംഗമന്ദിരത്തിൽ അരങ്ങേറ്റവും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ കേരളത്തിൽ നിന്നെത്തുന്ന ചിലർ വൻ തുക ഈടാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി. നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും ചില പുരസ്കാരങ്ങൾ നൽകാനുമാണ് കേരളത്തിൽ നിന്നുള്ള ഇടനിലക്കാർ വൻ തുക ഈടാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്വാലാലംപൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തിരമായി ചെന്നൈയിൽ ഇറക്കി. ഇന്നലെയാണ് സംഭവം. 186 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റ് അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയ സമയപരിധി 25 ദിവസമായി ഏകീകരിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക LPG ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ റീഫിൽ ബുക്ക് ചെയ്യാനാകും. മുട്ടിൽ മരം വിൽപ്പന കേസിൽ പ്രതികൾ ഹാജരാകാത്തതിൽ നിലപാട് കടുപ്പിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ അനുമതി നൽകിയിട്ടും റോഗി അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും തിങ്കളാഴ്ച ഹാജരായില്ല. ഹാജരാകാതിരുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ നൽകിയിട്ടുള്ള അനുമതി പുനഃപരിശോധിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വിഷമദ്യം കഴിച്ച് 12 മരിച്ച സംഭവത്തിൽ 14 അറസ്റ്റിലായി. ഒളിവിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടിക്കുള്ള വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ചർച്ചകളിൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർന്നാൽ വിഷയം പരിഗണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള മന്ത്രിസഭാ ശുപാർശ PSA കൈമാറിയില്ല. ഭരണപരമായ നടപടികൾ കാരണം വൈകുന്നെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. PSA അംഗീകാരം കൂടി ലഭിച്ചാലേ തീരുമാനം നടപ്പാക്കാനാകൂ. ഇനി 14 യോഗം. അതിനു മുൻപ് ശുപാർശ തയ്യാറാക്കി PSA അറിയിക്കുമെന്നാണ് വിവരം. ചെക്കുകേസിൽ MLA മാണി സി കാപ്പനെതിരെ പുറപ്പെടുവിച്ച ജാമ്യമില്ലാ വാറണ്ട് ബോറിവിലി മജിസ്ട്രേറ്റ് കോടതി പിൻവലിച്ചു. ഇന്നലെ അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരായി നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 1 ഇടനിലക്കാരന് 25 കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 28 കേസുകളിൽ 3 ഒരു കേസിലാണ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ വിധി പറഞ്ഞത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ അഭിമുഖത്തിന്റെ റാങ്ക് പട്ടിക 3 പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീളുന്നത്. മലബാർ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ പാലക്കാട് ആരംഭിക്കും. നാമനിർദ്ദേശ പത്രികയിൽ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന കേസിൽ PA മുഹമ്മദ് റിയാസ് MLA ഭാര്യ വീണ തൈക്കണ്ടിയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് കേസ്. പാതിരിയാട് കുഴി

0: പീഡികയിൽ യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും എതിരെ പിണറായി പോലീസ് കേസെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് 3 സ്ഥാപനങ്ങൾക്ക് 22,500 രൂപ പിഴ ചുമത്തി. കൂത്തുപറമ്പ് നഗരസഭ മാലിന്യ പരിപാലന കേന്ദ്രമായ പാലപ്പറമ്പ് ട്രഞ്ചിംഗ് ഗ്രൗണ്ട് കലക്ടർ പി വിഷ്ണുരാജ് സന്ദർശിച്ചു. ചെങ്ങളായി മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അമൃത് പദ്ധതിയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഗുണഭോക്താക്കളില്ലെന്ന് റിപ്പോർട്ടുകൾ. 7,000 കണക്ഷൻ അനുവദിച്ചതിൽ ഇതുവരെ 4,900 അപേക്ഷകൾ മാത്രം. 2024 മുതൽ തുടങ്ങിയ പട്ടിക ചേർക്കലിൽ ഇനിയും 2,100 കണക്ഷൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പടിയൂർ നിടിയോടി തെക്കൻ വീട്ടിൽ പ്രകാശിന്റെയും ബീനയുടെയും മകൾ ദേവിക ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. കുടുംബത്തെ സന്ദർശിച്ച സജീവ് ജോസഫ് MLA മുഖാന്തരം ഫോണിലൂടെയാണ് ദേവികയുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോർക്ക റൂട്ട്സ്, ഇന്ത്യൻ എംബസി അധികൃതർ, ജപ്പാനിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരുമായി ആശയവിനിമയം നടത്തിവരികയാണ്. സംസ്കാര ചടങ്ങുകൾ ജപ്പാനിൽ നടത്തേണ്ടി വന്നാൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായവും നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പരിസ്ഥിതിലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം അധ്യക്ഷത വഹിച്ചു. SBI മട്ടന്നൂർ ശാഖയിലെ കറൻസി ചെസ്റ്റ് പൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് VK സനോജ് MLA ആവശ്യപ്പെട്ടു. 56 വർഷമായി പ്രവർത്തിച്ചു വരുന്ന RBI ചെസ്റ്റ് വഴിയാണ് നഗരത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കറൻസി ലഭ്യത ഉറപ്പാക്കി വരുന്നത്. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ SR ജാനകിരാമൻ ചെന്നൈയിൽ അന്തരിച്ചു. സംഗീതമേഖലയിൽ SRJ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,355 ഉയർന്നു. തിങ്കളാഴ്ചയും പ്രളയബാധിത മേഖലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4,966 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ 589 വിദേശികൾ ഉണ്ടെന്നാണ് വിവരം. ഇതുവരെ 13,396 പേരെ രക്ഷപ്പെടുത്തി. തെക്കൻ ലെബനനിലെ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ 2 വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 12 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നത് പരിഗണനയിൽ. 2024 ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആഭ്യന്തര കലാപം ശക്തമായതോടെയാണ് തീവണ്ടി ഗതാഗതം നിർത്തിവെച്ചത്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും റെയിൽവേ അധികൃതർ ഇന്ന് ധാക്കയിൽ ചർച്ച തുടങ്ങും. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ തുടരെ 4 ജയം കുറിച്ച് ചാമ്പ്യന്മാരായ ബാഴ്സലോണ. വനിതാ ഏഷ്യാകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയ്ക്കെതിരെ അച്ചടക്ക നടപടിയുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള

0: സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: കൃഷ്ണൻ.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 23-ാം ദിവസം സാംബോദ്വാഹം, രാജസൂയം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു സാവിത്രി പഴശ്ശി.

0: യുധിഷ്ഠിരൻ്റെ രാജസൂയ യജ്ഞം സുയോധനന് സഹിക്കാൻ കഴിഞ്ഞില്ല. ജരാസന്ധൻ്റെയും ശിശുപാലൻ്റെയും മരണം അസഹനീയമായ വാർത്തയായിരുന്നു. ശകുനിയുടെ വാക്കുകൾ സുയോധനനിൽ പ്രതികാര ചിന്ത ഉണർത്തി. ദുര്യോധനൻ ശകുനിയെ തന്നെ അഭയം പ്രാപിച്ചു. ഗൂഢതന്ത്രങ്ങളുടെ കിളിരംഗമായ ശകുനിയുടെ ഹൃദയം പല വഴികളിലേക്കും കടന്നു. യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കുക. ചൂത് യുദ്ധമാണ്. ദുര്യോധനന്റെ നിർബന്ധം മൂലം ധൃതരാഷ്ട്രർ പാണ്ഡവരെ ഹസ്തിനപുരത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ കൗരവ പാണ്ഡവർ തമ്മിൽ ചൂതു കളിക്കുവാനുള്ള വേദിയൊരുങ്ങി. സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് ചൂതുകളി എന്ന് പറഞ്ഞ് ധർമ്മജൻ പിന്മാറാൻ നോക്കി. പക്ഷെ ഒടുവിൽ ചൂതുകളി നടന്നു. ദുര്യോധനനു വേണ്ടി മാതുലൻ ശകുനിയാണ് കരുക്കൾ നീക്കിയത്. കലിബാധിതനായ ധർമ്മജൻ ഒരു ഭ്രാന്തനെപ്പോലെ കളിച്ചു. ധനം, ആയുധങ്ങൾ, രാജ്യം ഓരോന്നായി പന്തയം വെച്ച് കളിച്ചു. ഓരോ പ്രാവശ്യവും തോറ്റു. മനസ്സിൻ്റെ സമനില തകർന്ന ധർമ്മജൻ അനുജന്മാരെ പണയം വെച്ചു, പിന്നീട് ദ്രൗപദിയെയും. ഭീമാർജുനന്മാർ കോപം കൊണ്ട് ജ്വലിച്ചു. സ്വഭാവാസികളായ ഭീഷ്മരും ദ്രോണരും തലകുനിച്ചിരുന്നു. ദുശാസനൻ ഋതുമതിയായ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അന്തപ്പുരം ഞെട്ടിവിറച്ചു. ധൃതരാഷ്ട്രരും ഭീഷ്മരും വിദുരരും ഒന്നും പറഞ്ഞില്ല. അങ്ങകലെ ദ്വാരകയിൽ രുക്മിണിയുമൊത്ത് കേശവൻ വിശ്രമിക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ ശബ്ദം മാധവന്റെ ഹൃദയതടത്തിൽ വന്നു വീണത്. ഈ സമയം സഭാമണ്ഡപത്തിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചെടുക്കുകയായിരുന്നു. കേശവൻ പാഞ്ചാലിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. ദുശാസനൻ തളർന്നു വീണു. സംഹാരരുദ്രയെപ്പോലെയായ ദ്രൗപദിയെ കണ്ട് എല്ലാവരും ഭയന്നു. ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് ധൃതരാഷ്ട്രർ പുത്രവധുവിനെ മോചിപ്പിച്ചു. ഇഷ്ടമുള്ള വരങ്ങൾ ചോദിക്കുവാൻ പറഞ്ഞു. ഒന്നാമത്തെ വരത്തിൽ ഭർത്താക്കന്മാരെ മോചിപ്പിച്ചു. രണ്ടാമത്തെ വരത്തിൽ സന്താനങ്ങളെ രക്ഷിച്ചു. കാലം പിന്നെയും കഴിഞ്ഞു. ചൂതുകളിക്ക് വീണ്ടും കളമൊരുങ്ങി. ഇത്തവണ പന്തയം നേരത്തെയാണ്. തോൽക്കുന്നവർ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്തുക. സുയോധനനു വേണ്ടി ശകുനി കളിച്ചു. ശകുനിയുടെ കുതന്ത്രത്തിൽ ധർമ്മപുത്രർ പരാജിതനായി. പാണ്ഡവർ 5 പേരും ദ്രൗപദിയും പ്രതിജ്ഞ നിറവേറ്റാൻ വനവാസം ആരംഭിച്ചു. കാമിക വനത്തിലെത്തിയ പാണ്ഡവരെയും ദ്രൗപദിയെയും കേശവൻ ചെന്ന് കണ്ടു. സമാധാനിപ്പിച്ചു. പാണ്ഡവരില്ലാത്ത ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡപുത്രന്മാർ വളർന്നു. സുഭദ്രയുടെ മകൻ അഭിമന്യു യൗവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേശവന് സത്യഭാമയിൽ ഒരു മകൾ ജനിച്ചു. സുന്ദരിയായ അവൾക്ക് സുന്ദരി എന്ന പേര് തന്നെയായിരുന്നു. അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും വാൾപ്രയോഗം കണ്ടിരിക്കുകയായിരുന്നു സത്യഭാമയും സുഭദ്രയും. സുഭദ്ര പറഞ്ഞു, സത്യഭാമേ, എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നുന്നു. അഭിമന്യുവിന് പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് സുന്ദരിയുടെ മംഗല്യം അവനെക്കൊണ്ട് നടത്തിയാലോ. സത്യഭാമക്കും അത് ഇഷ്ടമായിരുന്നു. അഭിമന്യുവും സുന്ദരിയും തമ്മിലുള്ള പ്രണയം വളർന്നു. ദുര്യോധന പുത്രനായ ലക്ഷ്മണനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ബലരാമന്റെ തീരുമാനം. പക്ഷെ പാണ്ഡവർ വനത്തിൽ വസിക്കുമ്പോൾ വിവാഹം നടത്തുന്നതെങ്ങനെ? തനിക്കു വേണ്ടി ലക്ഷ്മണനെ ആലോചിക്കുന്ന കാര്യം അറിഞ്ഞ് സുന്ദരി തളർന്നു വീണു. ബലരാമനാണ് മംഗല്യകർമ്മത്തിന്റെ ഉത്തരവാദിത്വം എന്നറിഞ്ഞപ്പോൾ സുഭദ്ര തളർന്നുപോയി. അവർ കേശവനെ കണ്ട് അഭയം പറഞ്ഞു. കേശവൻ അവരെ ആശ്വസിപ്പിച്ചു. പിതാവിനെ തേടി അഭിമന്യു കാട്ടിലേക്ക് ചെന്നു. വനത്തിൽ ഒരു പാറപ്പുറത്ത് കിടക്കുകയായിരുന്നു അഭിമന്യു. പെട്ടെന്നൊരു ശബ്ദം കേട്ടുണർന്നപ്പോൾ മുന്നിൽ ഭീകരരൂപിയായ ഒരു രാക്ഷസൻ. അത് ഹിഡുംബി പുത്രനായ ഘടുൽഖജനായിരുന്നു. പരസ്പരമറിയാതെ അഭിമന്യുവും ഘടുൽഖജനും പോരു തുടങ്ങി. പിന്നീട് തങ്ങൾ സഹോദരങ്ങളാണെന്നവർ തിരിച്ചറിഞ്ഞു. ഘടുൽഖജനും അഭിമന്യുവും ദ്വാരകയിലേക്ക് തിരിച്ചു. വഴിയിൽ അർജുനപുത്രനായ ഇരാവനെയും അവർ കണ്ടു. നാഗകന്യകയായ ഉലൂപിക്ക് പിറന്ന മകനാണ് ഇരാവൻ. ദ്വാരകയിൽ സുന്ദരിയുടെ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ദുര്യോധനപുത്രന് ലക്ഷ്മണനെ കൊടുക്കാനാണ് ബലരാമന്റെ തീരുമാനം. എന്നാൽ സഭാമണ്ഡപത്തിൽ കയറി നിന്ന് ഘടുൽഖജൻ വിളിച്ചു പറഞ്ഞു, സുന്ദരി അർജുനപുത്രനായ അഭിമന്യുവിനുള്ളതാണ്. കന്യകയെ ഞങ്ങൾ കൊണ്ടുപോകും. എതിർപ്പുള്ളവർക്ക് ആയുധമെടുക്കാം. പിന്നീട് ഘടുൽഖജനും ഇരാവനും ചേർന്ന് ശത്രുക്കളെ തോൽപ്പിച്ചു വിട്ടു. കൗരവ സൈന്യം പിന്തിരിഞ്ഞു. അഭിമന്യു സുന്ദരിയുമായി ചെന്ന് കേശവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒരു ദിവസം ഹസ്തിനാപുരത്ത് ദുർവാസാവ് മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എത്തി. ദുര്യോധനൻ അവരെ സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാമുനെ, ഞങ്ങളുടെ സഹോദരന്മാരായ പാണ്ഡവർ ഇപ്പോൾ സത്യം പാലിക്കാൻ വേണ്ടി വനവാസം ചെയ്യുകയാണ്. അങ്ങ് അവരെയും അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദുർവാസാവ് പാണ്ഡവരെ തേടി വനത്തിലേക്ക് നടന്നു. പാണ്ഡവർ വസിക്കുന്ന സ്ഥലത്ത് ചെന്നു. ധർമ്മജൻ പറഞ്ഞു, മഹർഷി, അങ്ങ് നദിയിൽ സ്നാനം ചെയ്തു വന്നാലും അപ്പോഴേക്കും ഭക്ഷണകാലമാകും. ധർമ്മപുത്രർ ദുർവാസാവിനെ ക്ഷണിച്ചത് കണ്ട് പാഞ്ചാലി അമ്പരന്നു. അക്ഷയപാത്രത്തിൽ ഇന്നിനെ ഭക്ഷണമുണ്ടാവുകയില്ല. പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞു. അതറിയാതെയാണ് മഹർഷിയെ ക്ഷണിച്ചത്. ഇനി എന്തു ചെയ്യും? പാഞ്ചാലി കേശവനെ സ്മരിച്ചു. സ്മരണമാത്രയിൽ മുകുന്ദൻ അവിടെയെത്തി. പാഞ്ചാലി പറഞ്ഞു, കേശവ, ഇപ്പോൾ ദുർവാസാവ് മഹർഷി വരും. അദ്ദേഹത്തിനും ശിഷ്യന്മാർക്കും ഭക്ഷണം നൽകാതിരുന്നാൽ കോപാകുലനായി മഹർഷി ശപിക്കും. എന്താണ് പരിഹാരം? കേശവൻ പറഞ്ഞു, എനിക്കും നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് കരുതിയാണ് ഇത്ര ധൃതിപ്പെട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കേശവന്റെ വാക്ക് കേട്ടപ്പോൾ പാഞ്ചാലിക്ക് ദുഃഖം സഹിക്കാതായി. കേശവൻ പറഞ്ഞു, പാഞ്ചാലി, എവിടെ നിന്റെ അക്ഷയപാത്രം? എനിക്ക് കഴിക്കാൻ മാത്രം എന്തെങ്കിലും അതിൽ കാണും. വേഗം അതെടുത്തു കൊണ്ടുവരിക. പാഞ്ചാലി അക്ഷയപാത്രം കൊണ്ടുവന്നു. പാത്രത്തിന്റെ വക്കിലിരിക്കുന്ന ഒരു വസ്തുവിൽ കേശവന്റെ ദൃഷ്ടി പതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാഞ്ചാലി, എനിക്കാവശ്യമുള്ള ഭക്ഷണം ഇതിലുണ്ട്. അല്പം ജലം കൂടി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ പാത്രത്തിന്റെ വക്കിൽ പറ്റിയിരുന്ന ഒരു ചീരയിലെ കഷ്ണം എടുത്തു. അപ്പോഴേക്കും ദ്രൗപദി ജലവുമായി വന്നു. ചീര ഭക്ഷിച്ച് ജലവും കുടിച്ച് സംതൃപ്തനായി. കേശവൻ സഹദേവനോട് ചോദിച്ചു, ദുർവാസാവിനെയും ശിഷ്യരെയും കാണുന്നില്ലല്ലോ. അവർ ഭക്ഷണം കഴിക്കണമെന്ന ചിന്തയോടെയാണ് ജലത്തിൽ മുങ്ങിയത്. ഗായത്രി ജപിച്ച് മൂവര് മുങ്ങിക്കാണും. നാലാമത് മുങ്ങിയപ്പോൾ ഓരോരുത്തർക്കും വയറുകൾ വീർക്കുന്നതായി തോന്നി. മൃഷ്ടാന്ന ഭോജനം കഴിച്ച അനുഭവം ഓരോരുത്തർക്കുമുണ്ടായി. ദുർവാസാവ് കേശവനെ കണ്ട് നമസ്കരിച്ചു. വനവാസകാലം കഴിയാറായി. വിരാടത്തിലാണ് അജ്ഞാതവാസം. വിരാടരാജാവിന്റെ മകൾ ഉത്തരയെ നൃത്തം അഭ്യസിപ്പിച്ചത് അർജുനനാണ്. പാണ്ഡവരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിരാടരാജാവ് ഉത്തരയെ അർജുനൻ വേളി കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അർജുനൻ പറഞ്ഞു, ഉത്തര എന്റെ പുത്രവധുവാകും. സുഭദ്രയുടെ മകൻ അഭിമന്യു അവളെ വേളി കഴിക്കും. അഭിമന്യു ഉത്തരയെ വിവാഹം കഴിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ

0: ചികിത്സ AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കു
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
6: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
7: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന്
1: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ടി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം കിഴങ്ങിൽ കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ
0: സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ ഇറ്റാനഗർ സന്ദർശനത്തിന്റെ ഭാഗമായി

0: പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ടാ ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബത് ടാണ്ട റോഡ്, പുതിയ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,700 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 3 റെയിൽവേ പദ്ധതികൾക്കും 1,780 കോടി രൂപ ചെലവ് വരുന്ന 3 ദേശീയപാതാ പദ്ധതികൾക്കും മോദി തറക്കല്ലിടും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ്. GFF ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും.
1: ഇന്ന് സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണികൾ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ലക്സംബർഗ് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം അടുത്ത വർഷം ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ശ്രമത്തിന് ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണനിർവഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണനിർവഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയെന്ന് ഓം ബിർള പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈമൺ ഹെക്കുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉരുളക്കിഴങ്ങ് വിത്തും നടീൽ വസ്തുക്കളും മെച്ചപ്പെടുത്തുക, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും CIPയും തമ്മിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന റീൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയ പാതകളിലുമുണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃക ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ മോഡൽ ഇന്റഗ്രേറ്റഡ് ഡിസബിലിറ്റി വില്ലേജാണ് ചുങ്കത്ത് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
2: ഭിന്നശേഷി കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഓരോ രക്ഷിതാവിന്റെയും ഉള്ളുരയ്ക്കുന്ന ആശങ്കയ്ക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയാണ് ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളികൾ കണ്ടെത്തുന്നത് മുതൽ സർജിക്കൽ കറക്ഷൻ, വിദഗ്ധ തെറാപ്പികൾ, തുടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കും. ഒന്നാം ഘട്ടത്തിൽ അത്യാധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് കോൺഫറൻസ് ഹാൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, സെന്റർ, ഹോർട്ടികൾച്ചർ പാർക്ക്, റോഡുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണന നൽകിയാണ് സർക്കാർ മലപ്പുറത്തെ ആദ്യമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്.
1: സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യകൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികളുടെ ഭാഗമായി മത്സ്യഫെഡ് മലപ്പുറം വെളിയംകോട് ചെമ്മീൻ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ എന്നിവ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി ഹാർബറിൽ നിർമ്മിച്ച 5 ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊന്നാനിയിൽ ചേർന്ന ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത

0: രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാഴ്ച പരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായി ജ്യോതി കിരണിന് കാലടിയിൽ തുടക്കമായി. NFP ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ച പരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ തുടരുന്ന കായികമേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 വരെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ട് കോണം റീച്ച് വരെ 8-ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. വിവരാകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജ്യയോഃ ഏകദിവസീയ പ്രവാസേ സ്ഥാസ്യതി. വഡോദരാ നഗരെ ആയോജിത സമാരോഹെ പ്രധാനമന്ത്രി 35,000 കോടിതോപ്യധികരൂപ്യകാണാം വിവിധാനാം സംരചനാ വികാസ പരിയോജനാനാം ശിലാന്യാസം രാഷ്ട്രായ സമർപ്പണം ച വിധാസ്യതി. സശസ്ത്രബലാനാം യുദ്ധാഭിയാന ക്ഷമതാം വർദ്ധയിതും രക്ഷാധിഗ്രഹണ പരിഷദ ഏക മഹതി ഗോഷ്ഠി സമായോജിത. രക്ഷാമന്ത്രിണ രാജനാഥ സിംഹേന 10,000,000,000 കോടിരൂപ്യകാണാം പ്രസ്താവാഃ അനുമോദിതാഃ. നിർണയേനാനേന സേനായാഃ ആധുനിക വാഹനാനി, നൌസേനായാഃ ഗ്യാസ് ടർബൈൻ പ്രണാല്യഃ, വായുസേനായാഃ ച റാഡാർ നിരോധക യന്ത്രാണി അതിശീഘ്രം ദലേഷു സമാവിഷ്ടാനി ഭവിഷ്യന്തി. ഔദ്യോഗിക ഗമനാഗമനം യാതായാത സമ്മർദ്ദ സമസ്യാമപാകർത്തും ഗ്രേറ്റർ നോയിഡ പ്രാധികരണേന മഹതി യോജന രചിത. മന്ത്രിണഃ നന്ദഗോപാൽ ഗുപ്ത ഇത്യസ്യ സാന്നിധ്യേ അഭ്യസിതേന പ്രസ്താവേന സാമഗ്രീ വാഹന വാഹനാനി യാത്രീവാഹനാനി ച പൃഥക് പൃഥക് മാർഗൈഃ യാസ്യന്തി. 75,000 മീറ്റർ വിസ്തൃത മാർഗേണ ഗംഗാ എക്സ്പ്രസ് വേ സമ്പർക്കഃ അതീവ സുഗമ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് ഈ മാസം 30-ാം തീയതി വരെ പണമടക്കാം. തൊഴിലാളി വിഹിതം 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല. ഫോൺ നമ്പർ 0497270519. വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും പുനരധിവാസ സഹായമായി മിൽമ ബൂത്തുകളും ഫ്രാഞ്ചൈസി ഷോപ്പുകളും ആരംഭിക്കാനുള്ള അപേക്ഷാ ഫോറവും അനുബന്ധ വിവരങ്ങളും ബന്ധപ്പെട്ട റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ കാര്യാലയങ്ങളിൽ ലഭ്യമാണെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0497270069 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കരിവള്ളൂർ നെടുവപ്പുറം NSS കരയോഗം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ കരയോഗം അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ മാസം 11-ാം തീയതിക്ക് മുൻപ് കരയോഗം സെക്രട്ടറിക്ക് അപേക്ഷ നൽകണം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ

0: ഉന്നതശിക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വരുമാനം 250,000 രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷാ ഫോം www.margadeepam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471230052. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപികയുമായിരുന്ന മണിമല്ലികയുടെ സ്മരണയ്ക്ക് ബ്രണ്ണൻ മലയാളം സമിതി ഏർപ്പെടുത്തിയ മണിമല്ലിക സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. സാഹിത്യ വിമർശനം, സംസ്കാര പഠനം എന്നീ വിഭാഗങ്ങളിൽ വിവർത്തനങ്ങളല്ലാത്ത മലയാളം കൃതികൾക്കാണ് പുരസ്കാരം. 2023 ജനുവരി മുതൽ 2025 ഡിസംബർ 31 വരെ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാളം കൃതികളാണ് പരിഗണിക്കുക. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ ഈ മാസം 25-നകം ലഭിക്കത്തക്കവണ്ണം ഡോക്ടർ എൻ ലിജി മലയാള വിഭാഗം, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, ധർമ്മടം, തലശ്ശേരി 670106 എന്ന വിലാസത്തിൽ അയക്കണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST താൽക്കാലിക ഒഴിവ്. ബോട്ടണി, അറബിക് എന്നിവയാണ് വിഷയങ്ങൾ. അഭിമുഖം നാളെ പകൽ 11 മണിക്ക്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. മണിക്കൂറിന് 240 രൂപയാണ് പ്രതിഫലം. അഭിമുഖം നാളെ. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഇന്ന് പകൽ 11 മണി മുതൽ 12 മണി വരെ സ്കൂൾ ഓഫീസിൽ. ഫോൺ നമ്പർ 9400006493. IHRD കീഴിൽ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ മറ്റന്നാൾ രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാകണം. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി. ഫോൺ നമ്പർ 0490209312123, 854700551. കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ സ്റ്റോർ സൂപ്പർവൈസർ, ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട്. പ്രായം 45 വയസ്സ് കവിയരുത്. നിയമനം താൽക്കാലികമാണ്. വോക്കിൻ ഇന്റർവ്യൂ ഈ മാസം 11-ാം തീയതി പകൽ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ. വെബ്സൈറ്റ് gmckannoor.edu.in. SN കോളേജിലെ സ്റ്റുഡൻസ് കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ സെക്രട്ടറിയുടെ ഒഴിവുണ്ട്. സഹകരണ നിയമപ്രകാരമുള്ള യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഈ മാസം 11-ാം തീയതി പകൽ 3 മണിക്ക് മുൻപ് സ്റ്റോർ ഓഫീസിൽ അപേക്ഷിക്കണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ടിന്റെ തസ്തികയിലേക്ക് അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 15 വരെ നീട്ടി. സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വേങ്ങാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നതിനായി പരിശീലകനെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 15-ന് പകൽ 11 മണിക്ക് വേങ്ങാട് പഞ്ചായത്ത് ഓഫീസിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തലശ്ശേരിക്കും എടക്കാടിനും ഇടയിലുള്ള NH ബീച്ച് റോഡ് കടന്നു പോകുന്ന ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹരിത കേരളം മിഷൻ നെറ്റ് സീറോ എമിഷൻ പദവി പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നാളെ വൈകിട്ട് 3 മണിക്ക് കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ കളക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ ഈ മാസം 12-ാം തീയതി വരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷം നടക്കും. ചെറുപുഴ ആയന്നൂർ ശിവക്ഷേത്രത്തിലെ ഗണേശോത്സവവും മഹാഗണപതി ഹോമവും ഈ മാസം 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നടക്കും. KCBC മീഡിയ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകമേള ഈ മാസം 18 മുതൽ 27-ാം തീയതി വരെ പാലാരിവട്ടം POC നടക്കും. ടൗൺ ടീം പിലാത്തറ സംഘടിപ്പിക്കുന്ന പിലാത്തറ മഹോത്സവം നാളെ മുതൽ ഈ മാസം 20-ാം തീയതി വരെ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
6: 9447-371-836,
1: 8078-502-836.
7: അമ്മേ, ഞാൻ സ്കൂള് പോന്നില്ലേ.
8: നീ കളിക്കലേ.
7: പോന്നില്ലാന്ന് പറഞ്ഞാ പോന്നില്ല.
9: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
8: മോള് സ്കൂള് പോന്നില്ല പോലും.
9: പോന്നില്ലേ, എന്തിട്ട്?
8: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
8: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
8: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
8: ശരിക്കോ?
9: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1330-9496-974-141.
10: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
11: പലപ്പോഴും തെറ്റായ രീതിയിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഇത് അവിടെ പോയാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, മറ്റിടത്ത് പോയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ചിലപ്പോ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
12: ഹോസ്പിറ്റൽ കേസില് പലരും പലത് കാണുമ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും, അത് നല്ലതാണ്, ഇവിടെ നല്ലതാണ്. പക്ഷേ എന്റെ എല്ലാം സുഹൃത്തുക്കള്, ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓരോ ഡോക്ടേഴ്സ് നമ്മുടെ സ്കൂളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഓരോ കുട്ടികൾ എന്ത് ചെയ്യും, ഇവര് ഇത് കുറച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ ഹോസ്പിറ്റൽ

0: റെഫർ ചെയ്യും. ആ റെഫർ ചെയ്തിട്ട് എന്താ ഒന്ന് രണ്ടാവശ്യം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ച കളഞ്ഞിട്ടാണ് അവരൊക്കെ വരാറുള്ളത്. എന്റെ പേരൻസ് പൊതുവേ ഇതിന് സപ്പോർട്ടല്ല, കാരണം അവർക്ക് അറിയാം ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ ഇതില്ല. അതും പലയിടത്തും ട്രീറ്റ്മെന്റിന് പോയാലും അവരത് മുൻകൂട്ടി കാണുന്നുണ്ട്, എനിക്ക് അത് കൂടുതലായിട്ടൊരു ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവര് വേറെ വേറെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു നന്നാക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ പേരൻസിന് എടുക്കാറില്ല. പക്ഷേ എങ്കില് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോ ഇത്ര രൂപക്ക് ചെലവ് കുറഞ്ഞിട്ട് കിട്ടും, അങ്ങനെയായിട്ട് കിട്ടും, ഇത്ര മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താല് കാശ് കൂടി കിട്ടും, അങ്ങനെ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്, പേരൻസിനും വന്നിട്ടുണ്ട്. പക്ഷെ എങ്കില് ഞങ്ങള് ഇതുവരെ അങ്ങനെയുള്ള ഇതിനൊന്നും പോയിട്ടില്ല. എക്സാക്ട് ആയിട്ട് ഇവർക്ക് ഓക്കെ ആവുന്ന സ്ഥലത്ത് മെയിൻലി പറഞ്ഞുകഴിഞ്ഞാൽ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയണം.
1: അപ്പൊ തന്നെ കൃത്യമായ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടി.
0: അതെ, പിന്നെ കണ്ണിൽ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും, അത് തന്നെ ആ ഒരു തൽക്കാലാശ്വാസത്തിന് വേണ്ടിയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ച് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വിടും, അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല.
1: ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ചിലർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാവുന്ന ചില ചെറുപ്പത്തിൽ തന്നെ ചികിത്സിച്ച് മാറാവുന്ന അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇതുപോലെ തെറ്റായ ഒരു ഇൻഫർമേഷൻ, ആ തെറ്റായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും പോയി അതിൻ്റെ ചികിത്സ വൈകിപ്പിക്കുകയും തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൂടുതലാവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സയോ അവർക്ക് വേണ്ട പരിചരണമോ ഇതൊക്കെ ഒരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ, കൃത്യമായ ഒരു നിർദ്ദേശം തരേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉത്തരവാദപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു?
2: ഇല്ല, അത് പൊതുവേ സമൂഹത്തിൽ ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം ആരും നല്ലത് പറയുന്ന വളരെ ചുരുക്കം ആളുകളെ ഇന്നത്തെ ലോകത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മളടുത്ത് ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. ഇത് ആര്യ സൂചിപ്പിച്ചതുമാതിരി തെറ്റായ രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പലരും ശ്രദ്ധിച്ചു, നമ്മളതിലൊന്നും വശം വരുന്നവരായിട്ടില്ല.
1: അപ്പൊ ആര്യയുടെ പഠനം, പിന്നെ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ആദ്യം, അതിൽ നിന്ന് തൊട്ടടുത്തുള്ള
0: സ്കൂളിലേക്ക്
1: മാറി. ഈ സമയങ്ങളിലൊക്കെ പഠനത്തിൽ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എത്രമാത്രം ആര്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്?
0: പഠനത്തിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ലക്ഷ്യം ബ്രെയിലി ലിപി പഠിക്കുക എന്നുള്ളതായിരുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് മറ്റുള്ളവരെ പോലെ എഴുതാനും വായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഏതാണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കൂളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ടീച്ചേഴ്സാണല്ലോ, നമുക്ക് വേണ്ടി എല്ലാം ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. പിന്നെ എൻ്റെ ചേച്ചി നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ട്, ചേച്ചി അവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിനെ ചേർക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കും എട്ടാം ക്ലാസ് എത്തുമ്പോഴേക്കും നോർമൽ സ്കൂളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത്. നോർമൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ എന്താക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവിടെ പോകുമ്പോൾ തന്നെ എച്ചമ്മും ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു, സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പഠിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ പേരൻസും ഒക്കെ ആയിരുന്നു, കാരണം ഇത്രയും കൊല്ലം സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചല്ലോ. പക്ഷേ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറിയിട്ട് നോർമൽ സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ കെയർ കിട്ടുകയാണ് ചെയ്തത്. കുട്ടികളോടെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കുട്ടികളെ ആ ഒരു അവരെ ചെറിയ നമ്മളെല്ലാം ഒരേ ഇതല്ലേ, ഒരു 13 വയസ്സ് ആ ഒരു സമയത്ത് തന്നെ അവർ എന്നെ മനസ്സിലാക്കാനും എനിക്ക് വായിച്ചു തരുമൊക്കെ ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എനിക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പഠിക്കാൻ വേണ്ടുന്ന ഹെൽപ്പൊക്കെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.
1: അതുപോലെ കോളേജിലെത്തിയപ്പോഴും ഈ ഒരു പിന്തുണ?
0: അതെ, സ്കൂളിൽ പ്ലസ് ടു വരെയാണ് എനിക്ക് ബ്രെയിലി ബുക്സ് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയത്. അതും കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ ഒന്നും ടെക്സ്റ്റ് ബുക്ക്, അത് നമുക്ക് ഇപ്പോൾ ജൂണിൽ ക്ലാസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ എങ്കിലും ആകുമ്പോഴേക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടണമല്ലോ. പക്ഷേ എങ്കിൽ എനിക്ക് 10th മുതലൊന്നും ആ ഒരു രീതിയിൽ ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങി തന്നെ പറയണം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പരീക്ഷേൻ്റെ 1-2 ആഴ്ച മുന്നെയാണ് പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി തുടങ്ങിയത്. പക്ഷേ എന്തിരുന്നാലും അതുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, മാക്സിമം അത് ഉപയോഗിച്ച് പഠിച്ചു. അത്ര തന്നെ, എനിക്ക് 2 ലും 80 above മാർക്കൊക്കെ ഉണ്ടായിരുന്നു, 87 above. ഡിഗ്രിക്ക് വന്ന ശേഷം ഏറ്റവും വലിയ ടാസ്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. നോർമലി നമുക്ക് ഒരുപാട് ഗൈഡുകളൊക്കെ ഉണ്ടാവും, ഗൈഡായിട്ടുള്ള ബുക്സൊക്കെ ഉണ്ടാവും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ബ്രെയിലി ലിപിയിൽ അവൈലബിൾ അല്ല. അവിടെ നിന്ന് തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തേണ്ടിവരും. പിന്നെ 10th ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തപ്പോൾ തന്നെ അമ്മയും അച്ഛനൊക്കെ ചേച്ചിയൊക്കെയാണ് വായിച്ച് റെക്കോർഡ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ അത് കേട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഡിഗ്രി എത്തുമ്പോൾ ആ സ്ഥിതി നല്ലോണം തുടർന്നു. ക്ലാസ്സിൽ ഞാൻ ബ്രെയിലി ലിപി പഠിച്ചത് കൊണ്ട് മാത്രം ടീച്ചേഴ്സ് പറയുന്നത് ഞാനത് ബ്രെയിലിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അന്നന്ന് എടുക്കുന്ന ക്ലാസ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഫോണൊക്കെ കിട്ടിയതിന് ശേഷം ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് അങ്ങനെ, പിന്നെ ഇപ്പം ഫോണിലുള്ള എല്ലാ

0: അത്യാവശ്യം വിദ്യകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ, റീഡിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്.
1: സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് ആർക്കും ഉപയോഗിക്കാൻ കഴിയും?
0: എല്ലാ ഫോണുകളിലും സെറ്റിംഗ്സില് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സംഭവം ഓൺ ചെയ്യേണ്ട സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് ഓൺ ചെയ്തിട്ടാണ്, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണില്, ഇപ്പൊ നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ കാര്യങ്ങള്, ഇപ്പൊ വാട്സപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പീച്ച് ആയിട്ട് അത് സ്പീച്ച് രൂപത്തിൽ അത് പറഞ്ഞുതരും. അപ്പൊ അവിടെ ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ സാധാ ഫോൺ തന്നെയാണ് അതില് ഈ ഒരു സ്പീച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഞങ്ങളുടെ ഫോണിലുള്ളൂ.
1: അതുപോലെ ഈ ബ്രെയിലി ലിപിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: പറഞ്ഞുതരാം. ലൂയി ബ്രെയിലാണ് ഇത് ഫൗണ്ട് ചെയ്തത്. പല വിധത്തിലുണ്ട്. അതൊരു വലിയൊരു ബോർഡാണ്, ഒരു ബുക്ക് പോലെ തുറക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ് ബ്രെയിലി ലിപി പറയുന്നത്. അത് 4 ലൈൻസ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ 27 ലൈൻസ് ആയിട്ടുള്ളതുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കള്ളികളാണുള്ളത്. ഒരു കള്ളിയിൽ, ഒരു ചെറിയൊരു കള്ളിയാണ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചെറിയൊരു കള്ളിയിൽ, ഇപ്പം നമ്മൾ സാധാരണ എ എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഇതിൽ വളഞ്ഞു വളഞ്ഞൊക്കെ എഴുതണം. ഞങ്ങൾക്ക് അത് കുത്തുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെന്ന് കൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ഞങ്ങൾ എഴുതുന്ന ഒരു കുഞ്ഞു ചിറക് പോലുള്ളൊരു സാധനമുണ്ട്, അത് സ്റ്റൈലസ് എന്നാണ് അതിൻ്റെ പേര്. ഒരു മുട്ട്, ഒരു മുള്ള സൂചി പോലെ ഇങ്ങനെ മുട്ട് വരുന്നൊരു സംഭവമുണ്ട്. അത് ഞങ്ങൾ സ്റ്റൈലസ് പിടിച്ചിട്ട് ഈ ഒരു കുഞ്ഞു കള്ളിയിൽ ഒരു 6 ഹോൾ ഉണ്ടാവും, 6 കുഞ്ഞു ചെറിയ കുത്തുകൾ ഉണ്ടാവും. ആ ഇതിലേക്ക് ഞങ്ങൾ സ്റ്റൈലസ് വെച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിലിൽ പേപ്പർ വെച്ചിട്ടുണ്ടാവും, ആ ബോർഡ് തുറന്നിട്ട് ഞങ്ങൾ പേപ്പർ വെച്ചിട്ട് അത് അടയ്ക്കുക ചെയ്യുക. ഈ കുത്തുന്ന ചെറിയ കള്ളിയിൽ വരുന്ന ആ ഒരു ഡോട്ടുകൾ ഉണ്ടല്ലോ, ആ ഡോട്ടുകൾ പേപ്പറിലേക്ക് വന്നിട്ട് വീഴും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കിപ്പോൾ 1st ഡോട്ടാണ് ഇടേണ്ടത്. റൈറ്റ് സൈഡിൽ 3 ഡോട്ടും ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടും ഉണ്ടാവും ഒരു കുഞ്ഞു കള്ളിയിൽ. അതിൽ 6 ഡോട്ട്സ് വരുന്നതിൽ ഞങ്ങൾക്ക് എ 1st ഡോട്ടാണ്, ബി എന്ന് പറയുന്നത് 1, 2 ഡോട്ട്സാണ്, സി പറയുന്നത് 1, 4. അപ്പം അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഡോട്ട്സിന്റെ കണക്കുണ്ട്. അത് പഠിക്കണം. ഇപ്പം ഡി ഇന്നതാണ്, എ ബി സി ഡി ഇപ്പോൾ ഇന്നതാണ് എന്നുള്ളത് ഡോട്ട്സ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബ്രെയിലിൽ ലിപി എഴുതുന്നത് വലത് നിന്ന് ഇടത്തോട്ടാണ്. ആ പേപ്പർ എടുത്ത് അതിനെ ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഡോട്ട്സ് വരുന്നത് താഴേക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മറച്ചു പിടിക്കും. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇടത് നിന്ന് വലത്തോട്ടായിരിക്കും. വലത് നിന്ന് ഇടത്തോട്ടേക്ക് എഴുതിയ സാധനം നമ്മൾ തിരിഞ്ഞു വന്ന് ഇടത് നിന്ന് വലത്തോട്ടാണ് വായിക്കുന്നത്. സാധാരണ എല്ലാവരും നോട്ട്ബുക്ക്, നിങ്ങളിപ്പോ നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ ഇടത് നിന്ന് വലത്തോട്ട് എഴുതി, ഇടത് നിന്ന് വലത്തോട്ട് തന്നെയാണ് വായിക്കുന്നത്.
1: പക്ഷേ
0: വായിക്കുമ്പോൾ നിങ്ങൾ വിരൽ കൊണ്ട് തൊട്ടിട്ടാണ് മനസ്സിലാക്കുന്നത്.
1: ഇങ്ങനെ ക്ലാസ് നടക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ അത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ സാധിക്കണം.
0: അതെ, ഞങ്ങൾ സ്പീഡ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത്.
1: സാധാരണ നമുക്ക് ഒരു വിഷയം മറ്റു കുട്ടികൾ എഴുതുന്ന അതേ സമയം കൊണ്ട് ആരെ ഉദ്ദേശിക്കുന്ന വിഷയം ഇതിൽ
0: എഴുതാറുണ്ട്. ടീച്ചേഴ്സ് ക്ലാസ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതെല്ലാം മുഴുവനായിട്ടും ക്യാച്ച് ചെയ്ത് എഴുതാൻ പറ്റാറുണ്ട് എനിക്ക്.
1: പരീക്ഷ എഴുതുന്നത് എങ്ങനെയാ?
0: പരീക്ഷ എഴുതുന്നത് പബ്ലിക് എക്സാം, അതായത് 8ാം ക്ലാസ് മുതലൊക്കെ ഞാൻ സ്ക്രൈബിനെ വെച്ചിട്ടാണ്, അതായത് മറ്റൊരു കുട്ടീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. പബ്ലിക് എക്സാം ഒക്കെ 10th മുതൽ പബ്ലിക് എക്സാംസ് ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.
2: കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്വപ്നങ്ങൾക്ക് ആത്മവിശ്വാസമാണ് ആവശ്യമെന്നും അവ സാക്ഷാത്കരിക്കാൻ പരിശ്രമവും മുന്നോട്ടു പോകാനുള്ള മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ആര്യയുമായുള്ള അഭിമുഖത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
5: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതായി ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
8: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
8: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. തലസ്ഥാനമായ ഇറ്റാനഗറിൽ സുരക്ഷയും ഒരുക്കങ്ങളും ശക്തമാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 2 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാനഗർ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
1: ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്കു ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റർ. ഇന്നത്തെ ആഗോളക്രമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ഉൾപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2016 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമായത് ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശ്രീ സിംഗ്, ഇന്ത്യ നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഏകദേശം 38,500 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു.
2: 2016 से पहले MTCR मेंबर नहीं था, जिसके कारण हम ब्रह्मोस मिसाइल की रेंज एक सीमा से आगे चाहते हुए भी हम नहीं बढ़ा पाते थे, लेकिन हमारी गवर्नमेंट के सक्रिय डिप्लोमेसी और दूरदर्शी नेतृत्व के कारण हमारा MTCR के हम सदस्य बने और उसके बाद ब्रह्मोस की रेंज भी बढ़ाने का काम करने में हमने कामयाबी हासिल की है.
0: പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. മേഖലാ കൌൺസിലുകൾ കേവലം തർക്കപരിഹാര വേദികൾ എന്നതിനപ്പുറം പൊതുജനക്ഷേമ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വേദിയായി വികസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല നദീ തർക്കങ്ങളും പരിഹരിക്കാൻ കൌൺസിലിന് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. സായുധ സേനകൾക്കായി 1,10,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാസ ജൈവ ആണവ വികരണ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും നിരീക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങളും സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 മണിവരെ വസതിയിലും തുടർന്ന് നെഹ്റു നഗറിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും ആഗോള മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി വളർത്താനും ആഹ്വാനം ചെയ്ത കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇന്ത്യക്കാർക്കും ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യക്ഷേമം ഉറപ്പാക്കുക എന്നതായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: Make sure we have very high quality, zero compromise on quality, and ensure not only that every Indian gets high quality healthcare, but we provide wellness and healthcare to the world from India. On Indian machines, on Indian equipment, using Indian consumables, administering Indian drugs and pharmaceuticals, giving patient care by Indian doctors.
0: അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വനിതാ വിഭാഗം റീകർഫ് ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന പൂജ സഖ്യം ചൈന

സഖ്യത്തെ നേരിടും. റീകർവ് പുരുഷ ഫൈനലിൽ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്കിയോടും കോമ്പൌണ്ട് പുരുഷ ഫൈനലിൽ ശ്യാം സുന്ദർ സ്വാമി തോമൻ കുമാർ സഖ്യം ഇറാഖിനോടും ഏറ്റുമുട്ടും. മിക്സഡ് വിഭാഗം ഫൈനലിൽ സ്വാതി ചൌധരി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യം ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, അമ്മൻ സെഹ്രാവത്, ലൌലിന ബോർഗഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും 70-ലധികം താരങ്ങൾ അണിനിരക്കുന്ന അത്ലറ്റിക്സിലും ഇന്ത്യ മികച്ച മെഡൽ പ്രതീക്ഷയിലാണ്. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ന്യൂഡൽഹിയിൽ ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രമുഖ നയതന്ത്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇറാൻ പ്രശംസിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ഡൽഹി സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും തന്ത്രപ്രധാന സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ സഹകരണമാണുള്ളതെന്നും ഇറാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിലെ US എണ്ണ വാതക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലി ബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 6G നെറ്റ്വർക്ക് വികസനത്തിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ പങ്കാളിയായി ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള 24 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മിയാമിയിൽ നടന്ന G20 ഇന്നൊവേഷൻ മിനിസ്റ്റീരിയൽ യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും US വാണിജ്യ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 6G സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും വരും തലമുറ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്നതോടെ ഉത്തർപ്രദേശിലെ 25 ജില്ലകളിൽ പ്രളയ സമാനമായ സാഹചര്യം. ബറേലി, ഈറ്റ, ഷാജഹാൻപൂർ, ബഹ്റൈച്ച്, ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ ടി പത്മനാഭന്റെ കഥ തീരുമ്പോൾ ഒരു വാനം പാടി പറക്കുന്നു എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ അമ്മ, അവതരണം അശ്വിനി.
2: ഉച്ച കഴിഞ്ഞിരുന്നുവെങ്കിലും വേലിന്റെ ഊക്ക് കുറഞ്ഞിരുന്നില്ല. കടലിൽ നിന്ന് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നതുമില്ല. വരാന്തയിലെ ചൂരൽ കസേരയിൽ വെറുതെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് അമ്മയിരുന്നു. വീട്ടിന്റെ മുമ്പിൽ കടൽക്കരയുണ്ടായിരുന്ന പഴയ കൊട്ടാരം ഇടിച്ചു പൊളിച്ച് ഒരു പുതിയ പണക്കാരൻ അവിടെ ഒരു കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടം ഉയർത്തുന്നുണ്ടായിരുന്നു. കൊട്ടാരം ഒരു കാലത്ത് ഏതോ ഒരു ജമീന്ദാർ പട്ടണത്തിൽ വന്നാൽ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പുതിയ കെട്ടിടത്തിനു വേണ്ടി അവിടെ ജോലി ചെയ്തിരുന്ന

മനുഷ്യരുടെയും യന്ത്രങ്ങളുടെയും ശബ്ദം വളരെ ദൂരത്തോളം കേൾക്കാമായിരുന്നുവെങ്കിലും അമ്മ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അമ്മ അവിടെയൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ ഒരു പഴയ പ്രതിമ പോലെയിരുന്നു. അമ്മയുടെ മുമ്പിൽ അപ്പോൾ സമയവും ചലനമറ്റു കിടന്നു. അമ്മ ഈയിടെയായി എവിടെയും പോയിരുന്നില്ല. മുകളിലത്തെ തന്റെ മുറിയിൽ തന്നെയായിരുന്നു എപ്പോഴും. ഒഴിച്ചുകൂടാത്ത എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നഴ്സിംഗ് ഹോമില് കാര്യമായൊരു ചെക്കപ്പിന് വേണ്ടിയോ അതുപോലെ വളരെ പ്രധാനമായ എന്തിനെങ്കിലും വേണ്ടിയോ അമ്മ താഴത്തേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്റെ മുഴുവൻ സമയവും അമ്മ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ അമ്മയുടെ ലോകം ഒതുങ്ങി നിന്നു. എന്നാൽ അമ്മ എന്നും ഇങ്ങനെയായിരുന്നില്ല. അമ്മ വളരെ പ്രസന്നവതിയും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷവും അമ്മയുടെ കാര്യവിചാരത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ഒടുവിലത്തെ മകനൊഴികെ ബാക്കി എല്ലാ മക്കൾക്കും അവരുടെ മക്കളും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കി ഒരു വലിയ കുടുംബത്തിന്റെ മേധാവിയായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞു വരവെയാണ്. എപ്പോഴാണതുണ്ടായതെന്ന് കൃത്യമായി പറയുവാനൊന്നും കഴിയുമായിരുന്നില്ല. അമ്മയ്ക്കും അതിനെപ്പറ്റി വ്യക്തമായ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ഏറ്റവും വലിയ മുറിയിലായിരുന്നു അമ്മ. ഏറ്റവും നന്നായി ഒരുക്കിയിരുന്ന മുറിയും അതായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ടെലിവിഷൻ, ടേപ്പ് റെക്കോർഡർ തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രത്യേക പാട്ടുകളോട് അമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അമ്മ മിക്കപ്പോഴും ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ടെലിവിഷനും കാണാറുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഒരിക്കലും ടെലിവിഷൻ വളരെയൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഓണാക്കി അധികമൊന്നും ആകുന്നതിന് മുൻപായി നിർത്താറായിരുന്നു പതിവ്. എന്നാൽ അമ്മ ഒരിക്കലും എയർ കണ്ടീഷണർ ഉപയോഗിച്ചിരുന്നില്ല, ഒരിക്കലും. അതുകൊണ്ട് അത് വാങ്ങിയതുപോലെ തന്നെ പുത്തനായി അവിടെ കിടന്നു. അമ്മയുടെ മുറിയിൽ എയർ കണ്ടീഷണർ വേണമെന്ന നിർബന്ധം രാജപ്പനായിരുന്നു, അതായത് അമ്മയുടെ മൂത്ത മകന്. രാജപ്പൻ ഒരു പുതിയ വീട് വെച്ച് അവിടേക്ക് താമസം മാറ്റുന്നതിന് തൊട്ടു മുൻപായിരുന്നു അത്. അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറ്റം ഉണ്ടായിരിക്കരുതെന്ന് രാജപ്പന് നിർബന്ധമായിരുന്നു. അതയാള് പലപ്പോഴും ഉറക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ അമ്മ അന്നേ തടസ്സം പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞു, എന്തിനാ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ വളർന്നത്, എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇതുപോലെ അങ്ങ് കഴിഞ്ഞാൽ മതി. അപ്പോ രാജപ്പന്റെ അനുജന്മാര് ചേട്ടന്റെ ഭാഗം പിടിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ ഒരു കുറവ്, ഇപ്പോ എയർ കണ്ടീഷണർ ഇല്ലാതെ ഏത് വീടായി ടൗണിലുള്ളത്, അതുകൊണ്ട് അമ്മ. മക്കൾക്ക് അത് കൂടുതലും അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല. അങ്ങാടിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ എയർ കണ്ടീഷണറായിരുന്നു മക്കൾ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത്. അവരത് അമ്മയോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അമ്മയുടെ മനസ്സപ്പോൾ വേറെ എവിടെയോ ആയിരുന്നു. പുഴക്കരയിലെ ചോർന്നൊലിക്കുന്ന പഴയ വീട്, കർക്കിടകത്തിലെ പെരുമഴ, പുഴയിൽ എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഇല്ലായ്മയുടെ നടുവിൽ രാജപ്പന്റെ അച്ഛൻ വന്ന് കല്യാണം കഴിച്ചത്, അതിനുശേഷം വളരെ അകലെയുള്ള ഈ പട്ടണത്തിൽ വന്ന് അങ്ങനെ പതുക്കെ പിന്നീട് ഓർമ്മകളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി ഏതാണ്ടൊരു നിസ്സംഗതയോടെ എന്നാൽ സ്നേഹത്തോടു കൂടി തന്നെ എയർ കണ്ടീഷണറെക്കുറിച്ച് സംസാരിക്കുന്ന മക്കളെ നോക്കിയപ്പോൾ അവർക്ക് പരിഭ്രമമായിരുന്നു. അമ്മയുടെ മനസ്സിലെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. വരാന്തയിലെ ചൂരൽ കസേരയിൽ അമ്മയൊരു പഴയ പ്രതിമ പോലെ ഇരുന്നു. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഏതോ കുട്ടികൾ, അവരുടെ വലിയ ശബ്ദം, പൊട്ടിച്ചിരിയും ആർപ്പുവിളിയുമൊക്കെ അമ്മയുടെ ഉദാസീനമായ ചെവിയിലെത്തി. ആദ്യം അമ്മയത് വളരെയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് മനസ്സിന്റെ ഒരു കോണിൽ കുട്ടികളുടെ ഈ ശബ്ദം ഒരു ചലനമുണ്ടാക്കി. അമ്മ അത്ഭുതപ്പെട്ടു. ആരുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്? ആരുടെ? അമ്മ ചെവിയോർത്തു നിന്നു. അപ്പോൾ അമ്മയ്ക്ക് തോന്നി, തന്നെ വിളിക്കുന്നുണ്ടല്ലോ, ആരാണ്, ആരാത്? പൊടുന്നെന്നെ അമ്മ കോരിത്തെറിച്ചു. രാജപ്പന്റെ മകൻ, ബാലുവിന്റെ മകൻ, നാണക്കുട്ടന്റെ, അവരൊക്കെ വന്നിരിക്കുന്നു. അവരൊക്കെ എന്നെ കാണാൻ, എന്നെ, എന്റെ കുട്ടികൾ. അമ്മ ധൃതിയിൽ എഴുന്നേറ്റു വരാന്തയുടെ അറ്റത്ത് ചെന്ന് മുറ്റത്തേക്ക് പാളി നോക്കി. പക്ഷേ അവിടെ നിന്ന്
അമ്മയ്ക്കൊന്നും കാണുവാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ മക്കളുടെ കുട്ടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓടി മുകളിലേക്ക് വന്ന് തന്നെ കെട്ടിപ്പിടിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ കാത്തുനിൽക്കുവാനുള്ള ക്ഷമ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അവരെ കാണാൻ, അവരുടെ ശബ്ദം കേൾക്കുവാൻ അമ്മ ദാഹിച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മ ബദ്ധപ്പെട്ട് കോണിയിറങ്ങി താഴത്തേക്ക് ചെന്നു. താഴത്തെ സ്വീകരണമുറിയിലെ സോഫയിൽ അമ്മയെ സ്ഥിരമായി ശുശ്രൂഷിക്കാൻ വേണ്ടി മക്കളേർപ്പെടുത്തിയ നഴ്സ് മയങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കാലച്ചു കേട്ട് അവർ ഞെട്ടിയെഴുന്നേറ്റു. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ എത്ര നിർബന്ധിച്ചാൽ പോലും അമ്മ താഴത്തേക്ക് വരാറുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ സമയത്ത് അമ്മ എന്നും ഉറങ്ങാറാണല്ലോ പതിവ്. എന്നിട്ട് ഇന്ന്? അവർ പരിഭ്രമത്തോടെ വിചാരിച്ചു. എന്തെങ്കിലും സംഭവിച്ചുവോ? പക്ഷേ അവർക്കെന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിനു മുൻപായി അമ്മ പറഞ്ഞു, എവിടെ? അവരൊക്കെ എവിടെ? നഴ്സിനൊന്നും മനസ്സിലായില്ല. അപ്പോ അമ്മ പറഞ്ഞു, കുട്ടികളെ, മധുവും ശാന്തിയും ഗോപനും ഒക്കെ ഞാൻ അവരുടെ ശബ്ദം കേട്ടുവല്ലോ. നഴ്സ് അമ്മയെ തുറിച്ചു നോക്കി. അവർ വിചാരിച്ചു, ഈശ്വര, ഇവർക്കിനി എന്തെങ്കിലും. പിന്നീട് അവരമ്മയുടെ അരികെ ചെന്ന് ഒരു ചെറിയ കുട്ടിയോടെന്ന പോലെ പറഞ്ഞു, അവരാരും ഇവിടെ ഇല്ലല്ലോ അമ്മേ, അമ്മയ്ക്കറിഞ്ഞൂടെ? അവരൊക്കെ എവിടെയോ ഉള്ള സ്കൂളുകളിൽ പഠിക്കുകയല്ലേ, ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ. അമ്മയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ സംശയത്തോടെ നഴ്സിനെ നോക്കി. അമ്മ പറഞ്ഞു, അപ്പോ ഞാനവരുടെ ശബ്ദം കേട്ടതോ? നഴ്സിന് മനസ്സിലായി. അവർ സങ്കടത്തോടെ പറഞ്ഞു, അമ്മേ, അത് ഗോപനും ശാന്തിയും ഒന്നുമല്ല, നമ്മുടെ മുരുകയ്യന്റെ കുട്ടികളാ. ജീവിതത്തിൽ ആദ്യമായി ആ പേര് കേൾക്കുന്നത് പോലെ അമ്മ അത് പതുക്കി ഉരുവിട്ടു. മുരുകയ്യൻ, നഴ്സ് പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം. വീടിന്റെ പുറകിലെ മുറ്റത്ത് മുരുകയ്യൻ എരുമയെ കറക്കുന്നുണ്ടായിരുന്നു. വളരെ കാലമായി രാവിലെയും ഉച്ചതിരിഞ്ഞും അവരുടെ വീട്ടിൽ വന്ന് എരുമയെ കറക്കുന്ന മുരുകയ്യൻ. മുരുകയ്യന്റെ കൂടെ മുരുകയ്യന്റെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. അവർ വാഴക്കൂട്ടങ്ങളുടെ ഇടയിൽ ഊടിയും മറിഞ്ഞും കളിക്കുകയായിരുന്നു. അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അമ്മയെ കണ്ടപ്പോൾ മുരുകയ്യൻ പാല് കറക്കുന്നത് നിർത്തി. കുട്ടികളും അവരുടെ കളി നിർത്തി. ഏറെ നാളുകൾക്ക് ശേഷം അവരമ്മയെ കാണുകയായിരുന്നു. മുരുകയ്യൻ വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ വെളിയിൽ കാട്ടി ചിരിച്ചുകൊണ്ട് എന്നാൽ വളരെ ഭവ്യതയോടെ പറഞ്ഞു, എന്നമ്മാ, സൗഖ്യമാ? അമ്മ മുരുകയ്യന്റെ കുട്ടികളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരും അമ്മയെ നോക്കി നിന്നു. അവര് ഏഴോ എട്ടോ വയസ്സു മാത്രം പ്രായമായ ചെറിയ കുട്ടികളായിരുന്നു. അവരിട്ടിരുന്ന കുപ്പായങ്ങൾ പഴയതും കീറിയതുമായിരുന്നു. അവർ അടിമുതൽ മുടിവരെ മണ്ണിൽ കുളിച്ചു നിൽക്കുന്നു. ആൺകുട്ടികളായിരുന്നുവെങ്കിലും അവരുടെ മുടി പെൺകുട്ടികളെപ്പോലെ പിറകിൽ പിന്നിയിട്ടിരുന്നു. അവർ എണ്ണ കണ്ടിട്ടോ കുളിച്ചിട്ടോ വളരെ നാളുകളായിരുന്നു. അമ്മ അവരോട് വളരെ സൗമ്യമായി പറഞ്ഞു, വാ, അടുക്കെ വാ. കുട്ടികൾ സംശയിച്ചു നിന്നതേയുള്ളൂ. അമ്മ വീണ്ടും പറഞ്ഞു, വാ. കുട്ടികൾ സംശയത്തോടെ അവരുടെ അച്ഛന്റെ നേരെ നോക്കി. അമ്മ അവരെ അരികിലേക്ക് വിളിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. മുരുകയ്യം പറഞ്ഞു, പോടാ. കുട്ടികൾ അരച്ചരച്ച് മുൻപോട്ട് വന്നു. അവർ അരികിലെത്തിയപ്പോ അമ്മ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അമ്മയുടെ കണ്ണിൽ സ്നേഹവും ദുഃഖവും ഉണ്ടായിരുന്നു. കുട്ടികൾക്കാദ്യം ഭയമായിരുന്നു. അവർ അമ്മയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിന്നു, പ്രത്യേകിച്ചും അമ്മ അവരുടെ ചുമലുകളിൽ കൈവച്ചപ്പോ. പക്ഷേ അത് ക്ഷണനേരത്തേക്ക് മാത്രമായിരുന്നു. അവർ പിന്നീട് എന്തുകൊണ്ടോ അവരുടെ സ്വന്തം മുത്തശ്ശിയുടെ അരികിലെന്ന പോലെ അമ്മയോട് ചേർന്ന് നിന്നു. അമ്മ അവരെ തലോടുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കൂട്ടത്തിൽ ഇളയവൻ അമ്മയുടെ രണ്ടാം മുണ്ടിന്റെ ഇടയിൽ തന്റെ തലയൊളിപ്പിച്ചപ്പോ അമ്മ ചിരിച്ചു. അതുകണ്ട് മുരുകയ്യനും ചിരിച്ചു. അമ്മ പിന്നീട് പിറകിലേക്ക് നോക്കി പറഞ്ഞു, അടുക്കളയിൽ എന്തെങ്കിലും കാണും, നോക്കിയാട്ടെ. നഴ്സ് രണ്ട് വട കൊണ്ടുവന്നപ്പോ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, ഇതെന്താ ഉള്ളത്? ആ രാഘവൻ നായരോട് പറയൂ, അവിടെ ലഡുവോ ജിലേബിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല ശുദ്ധമായ നെയ്യിലുണ്ടാക്കിയ ഒന്നാം തരം ജിലേബി ഉണ്ടായിരുന്നു. മുരുകയ്യന്റെ കുട്ടികൾ ആദ്യം അവർക്ക് കിട്ടിയ ജിലേബി തിന്നാതെ കയ്യിൽ പിടിച്ചു നിന്നു. അവരുടെ കണ്ണുകളിൽ ആർത്തിയായിരുന്നു. അമ്മ പറഞ്ഞു, തിന്നോ, ഞാൻ ഇനിയും തരാം.
മുരുകയ്യന്റെ കുട്ടികൾ നക്കിയും നുണഞ്ഞും വളരെ പതുക്കെ

അമ്മ പറഞ്ഞു, ഇന്നെനിക്ക് മരുന്ന് വേണ്ട. നേഴ്സപ്പോ അമ്പരപ്പോടെ പറഞ്ഞു, അയ്യോ മരുന്ന് കഴിക്കണ്ടെന്നോ? ഇന്ന് ഉച്ചക്കും കൂടി ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അത് മുഴുവൻ കേൾക്കുവാൻ അമ്മ നിന്നില്ല. ഒരു സ്വപ്നത്തിലെന്ന പോലെ അമ്മ നടന്നു. അടുക്കളയുടെ മുൻപിലെത്തിയപ്പോൾ അമ്മ നിന്നു. അവിടെ രാഘവൻ നായരും അയാളുടെ കീഴിലുള്ളവരും തോട്ടക്കാരും ഒക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. രാഘവൻ നായർക്കും തോട്ടക്കാരനും മാത്രമേ അമ്മയെ നല്ല പരിചയമുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു കടങ്കഥ മാത്രമായിരുന്നു. അവർ വരുമ്പോഴേക്കും അമ്മ മുകളിലത്തെ മുറിയിലേക്ക് പിൻവലിഞ്ഞു കഴിഞ്ഞിരുന്നു. അമ്മ അടുക്കളയുടെ, ഒരു കാലത്ത് താൻ സർവാധിപത്യം പുലർത്തിയിരുന്ന ആ അടുക്കളയുടെ വാതിൽക്കൽ അപരിചിതയെപ്പോലെ അല്പനേരം നിന്നതിനു ശേഷം തിരിഞ്ഞു നടന്നു. മുകളിലേക്ക് പോകാനുള്ള കൂണിപ്പടിയുടെ ചുവട്ടിലെത്തിയപ്പോൾ അമ്മ അല്പനേരം സംശയിച്ചു നിൽക്കുകയും പിന്നീട് ഏതോ ഒരു ഉൾവിളിയുടെ പ്രേരണയ്ക്ക് വശംവതയായിട്ടെന്ന വണ്ണം, ധാരാളം മുറികളും ഇടനാഴികളും വരാന്തകളുമൊക്കെയുള്ള ഒരു വലിയ വീടായിരുന്നു അത്. അമ്മ ആ മുറികളിലൂടെയും വരാന്തകളിലൂടെയുമൊക്കെ പതുക്കെ നടന്നു. ആദ്യമായി കാണുമ്പോഴുണ്ടാകുന്ന ആശ്ചര്യത്തോടും പിന്നീട് വളരെ കാലം കഴിഞ്ഞ് കാണുമ്പോഴുണ്ടാകുന്ന വേദനയോടുമൊക്കെ അമ്മ താൻ അറിയാതെ തന്നെ കാലത്തിലൂടെ പിറകോട്ടു പോവുകയായിരുന്നു. മിക്ക മുറികളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ആ വീട്ടിൽ രണ്ടു മുറികൾ മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെയും അമ്മയുടെ ഏറ്റവും ഇളയ മകന്റെയും രണ്ടും മുകളിലത്തെ നിലയിലായിരുന്നു. ഒരു കണക്കിന് ഇളയ മകന്റെ മുറിയും അടച്ചിട്ട പോലെ തന്നെയായിരുന്നു. ബിസിനസ് കാര്യങ്ങൾക്കായി അയാൾ വളരെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു. വൈകുന്നേരമോ രാത്രിയോ മാത്രം മടങ്ങുന്നു. വന്ന ഉടനെ കുളിച്ച് ക്ലബിലേക്ക് പോകുന്നു. പിന്നീട് പ്രസവിക്കില്ല എന്ന് കരുതിയിരുന്ന അയാളുടെ ഭാര്യ ആദ്യത്തെ പ്രസവത്തിന് നേരത്തെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുന്നു. അവരുപയോഗിച്ചിരുന്ന മുറി മിക്കവാറും ശൂന്യമായി തന്നെ കിടക്കുന്നു. ഒരു കാലത്ത് സദാ ശബ്ദമുഖരിതമായിരുന്ന വീട്ടിലിപ്പോ നേഴ്സ് അമ്മയെ കാണാഞ്ഞ് അന്വേഷിച്ചു വന്നപ്പോ അമ്മ കോണിപ്പടിയുടെ ഏറ്റവും താഴെ പടിയുടെ അഴികളിൽ തലചായ്ച്ച് കണ്ണടച്ചിരിക്കുകയായിരുന്നു. നേഴ്സ് ബദ്ധപ്പെട്ട് അമ്മയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവർക്ക് വളരെ ഭയമുണ്ടായിരുന്നു. അമ്മയെ സദാ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ പക്ഷെ അമ്മ പറഞ്ഞു, ഇല്ല എനിക്കൊന്നുമില്ല, എന്തോ ഒരു ക്ഷീണം വന്ന പോലെ തോന്നി, അത്രയേയുള്ളൂ, ഇപ്പൊ ഒന്നുമില്ല, ഒന്നുമില്ല. നേഴ്സ് ഡോക്ടറെ വിളിക്കാൻ നോക്കിയപ്പോൾ അമ്മ സമ്മതിച്ചില്ല. പിന്നീട് അമ്മ നേഴ്സിന്റെ നിർബന്ധം വകവെക്കാതെ പതുക്കെ കോണിപ്പടി കയറി സ്വന്തം മുറിയിൽ ചെന്ന് കിടന്നു. തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി അമ്മ വെറുതെ കിടന്നു. അമ്മ പലതും ഓർത്തു. വളരെ മുമ്പായിരുന്നു, രാജപ്പനെയൊക്കെ പ്രസവിക്കുന്നതിനും മുൻപ്. രാജപ്പന്റെ അച്ഛന്റെ ബിസിനസ് പച്ചപിടിക്കാൻ തുടങ്ങിയ കാലം. രാജപ്പന്റെ അച്ഛൻ പറഞ്ഞു, നമുക്ക് വലിയൊരു വീട് വേണം, ധാരാളം മുറികളും വരാന്തകളും, കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം സ്ഥലം, തോട്ടം, തൊഴുത്ത്, പശുക്കള്, വളരെ വലിയൊരു വീട്. അപ്പോ അവര് പറഞ്ഞു, വേണ്ട, നമുക്കെന്തിനാ അത്ര വലിയൊരു വീട്. അപ്പോ രാജപ്പന്റെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ കുട്ടികളൊക്കെ എവിടെ പോയി താമസിക്കും? അപ്പോഴവർ പറഞ്ഞു, എനിക്ക് ഒരു കുട്ടി മതി. അപ്പോ രാജപ്പന്റെ അച്ഛൻ പറഞ്ഞു, അത് പോരാ, നമുക്ക് ധാരാളം കുട്ടികൾ വേണം, ആണും പെണ്ണുമായി ധാരാളം. രാജപ്പന്റെ അച്ഛൻ ഒറ്റയായിരുന്നു, ഉടപ്പിറപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികളെ വളരെ ഇഷ്ടായിരുന്നു. അതുകൊണ്ടാണ് ധാരാളം കുട്ടികൾ വേണമെന്ന് എപ്പോഴും പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടായി, പക്ഷേ എല്ലാം ആണായിരുന്നു. അപ്പോഴും രാജപ്പന്റെ അച്ഛന് സന്തോഷം തന്നെയായിരുന്നു. രാജപ്പന്റെ അച്ഛൻ പറഞ്ഞു, എനിക്കെല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയാ, ആണായാലും പെണ്ണായാലും ഒന്നുമില്ല, അവരൊക്കെ നല്ലവരായി വളരണം, അത്രേയുള്ളൂ. അമ്മ കുറേ നേരത്തേക്ക് പിന്നീടൊന്നും ഓർത്തില്ല. അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒടുവിലമ്മ തന്നോടെന്ന പോലെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കെങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും, അവർക്കും അവരുടെ

മഹത്തായ തിരക്കുകളുണ്ടായിരിക്കുമല്ലോ, പ്രാരാബ്ദങ്ങളുണ്ടായിരിക്കുമല്ലോ, എന്നിട്ടും അവരെന്നെ മറക്കുന്നുണ്ടോ? എന്നെ കാണാൻ വരുന്നില്ലേ? എനിക്ക് വേണ്ട ഒക്കെ ചെയ്തിരുന്നില്ലേ? തരുന്നില്ലേ? ഇങ്ങനെ തന്നോട് തന്നെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഗദ്ഗദമുണ്ടായി. അമ്മ വിചാരിച്ചു, എന്നാലും. വൈകുന്നേരം, സന്ധ്യ. ആകാശത്തിൽ കുങ്കുമം വാരി വിതറിക്കൊണ്ട് സൂര്യൻ കടൽക്കരയിലെ തെങ്ങുകൾക്കിടയിലൂടെ മറയുന്നത് അമ്മ കണ്ടു. അമ്മയുടെ ഇളയ മകൻ വന്നപ്പോഴും അമ്മ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. മകൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപായി അമ്മ ചോദിച്ചു, നിന്റെ കെട്ടിടം പണിയൊക്കെ എവിടെയെത്തി? അമ്മയുടെ ശബ്ദത്തിൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഈയിടെ വരേക്കും അമ്മ വിചാരിച്ചിരുന്നത് ഈ മകനെങ്കിലും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നായിരുന്നു. ഈ വലിയ വീട്ടിൽ ഇവനെങ്കിലും എൻ്റെ കൂടെ. അപ്പോഴാണ് മകൻ വ്യക്തമായ ഉത്തരം പറയാതെ, ആ അതൊക്കെ അങ്ങനെ നടക്കുന്നു എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞൊഴിഞ്ഞു. അമ്മ വീണ്ടും ചോദിച്ചു, ശാരദയുടെ വിവരം എന്തുണ്ട്? അവള് നഴ്സിംഗ് ഹോമിലേക്ക് പോയോ? അയാളതിന്, ഇല്ല, സമയമാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അയാളും അസ്വസ്ഥനായിരുന്നു. അയാൾ അമ്മയുടെ കാലിൻ്റെ അരികിലായി കിടക്കയിലിരുന്നു. അയാൾ അമ്മയുടെ പുതപ്പിൻ്റെ അറ്റം വെറുതെ തിരുപ്പിടിച്ചുകൊണ്ടിരുന്നു. അയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അമ്മയും ഒന്നും പറഞ്ഞില്ല. ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്ന ആകാശത്തിലേക്ക് നോക്കി അമ്മ ഒന്നും പറയാതെ കിടന്നു. പിന്നീട് പെട്ടെന്നെന്തോ ഒരു നിയോഗമുണ്ടായിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു, നീ എപ്പോഴാ നിന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുന്നത്? അമ്മയുടെ ഇടറിയ ശബ്ദത്തിലുള്ള ഈ ചോദ്യം അയാളെ ഞെട്ടിച്ചു. ഇങ്ങനെയൊരു ചോദ്യം എന്നെങ്കിലുമായി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ആ ചോദ്യം വന്നപ്പോൾ പെട്ടെന്നൊരു ഉത്തരം പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കുവാനും കഴിഞ്ഞില്ല. അമ്മ ചോദ്യം ആവർത്തിച്ചപ്പോൾ അയാളൊരു വിഡ്ഢിയെപ്പോലെ പറഞ്ഞു, അങ്ങനെ മാറാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഒരു വീട് വെക്കുന്നേ ഉള്ളൂ. പിന്നീട് അയാൾ ചോദിച്ചു, അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്നൂടെ? അയാളുടെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. അമ്മയൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ഇതിനു മുമ്പേ തന്നെ പോകായിരുന്നില്ലേ? അവർ നിർബന്ധിച്ചിരുന്നല്ലോ എന്ന് അമ്മ ചോദിച്ചില്ല. നിങ്ങളുടെയൊക്കെ കൂടെ വന്നാൽ പിന്നീട് ഈ വീടെന്ത് ചെയ്യുന്നും അമ്മ ചോദിച്ചില്ല. അവരുടെ ഇടയിൽ മൗനത്തിൻ്റെ ഒരു ഭിത്തി ഉയർന്നു വന്നു. വീട്ടിൽ യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. അയാൾ പിന്നീട് അമ്മ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കേസറ്റ് ഒരു കേസറ്റ് എടുത്ത് ടേപ്പ് റെക്കോർഡറിൽ വെച്ച് ഓൺ ചെയ്തു. ഓടക്കുഴലായിരുന്നു സച്ദേവിൻ്റെ ബാംസുരി. ബാംസുരിയുടെ ശബ്ദം അമ്മയെ ഞെട്ടിച്ചു. വേർപെട്ടവൻ്റെ വേദനയും വിരഹിയുടെ ദുഃഖവും ആത്മാവിൻ്റെ അഗാധതകളിൽ നിന്ന് തേങ്ങലുകളായി ഉയർന്നു വരുന്നത് അമ്മ കേട്ടു. അമ്മ പതുക്കെ പതുക്കെ പൂർണമായും അതിൽ ലയിച്ചു ചേർന്നു. ബാംസുരിയുടെ ശബ്ദം മുറിയിൽ നിന്ന് വെളിയിലേക്ക് വഴിഞ്ഞൊഴുകി ലോകം മുഴുവൻ വ്യാപിച്ചു. അയാൾക്ക് തിരക്കുണ്ടായിരുന്നു. അയാൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്ന് പുറത്തു കടന്നു. വാതിൽക്കൽ നേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അവരോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ക്ലബിലേക്ക് ഫോൺ ചെയ്യണം. അയാൾ താഴെ പോർച്ചിൽ ചെന്ന് തൻ്റെ പുതിയ സ്പോർട്സ് കാറിൽ വെളിയിലേക്ക് കുതിച്ചു. അമ്മയുടെ മുറിയിൽ അപ്പോഴും ബാംസുരിയുടെ സംഗീതമുണ്ടായിരുന്നു. വേർപെട്ടവൻ്റെ വേദനയും വിരഹിയുടെ ദുഃഖവും ആത്മാവിൻ്റെ അഗാധതകളിൽ നിന്ന്. പക്ഷേ അയാളുടെ സ്പോർട്സ് കാറിൻ്റെ ഇരമ്പത്തിൽ ബാംസുരിയുടെ സംഗീതം ആർക്കും കേൾക്കുവാൻ കഴിയുമായിരുന്നില്ല.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ കഥ തീരുമ്പോൾ ഒരു വാനം പാടി പറക്കുന്നു എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ അമ്മ, അവതരിപ്പിച്ചത് അശ്വിനി. ഇതോടുകൂടി ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ

പങ്കാളിത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുരഗീതങ്ങൾ.
1: മഴയ്ക്ക് ശേഷം ആകാശത്ത് വിരിയുന്ന ഏഴ് നിറങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ് മഴവില്. മഴവില് വെറുമൊരു പ്രകൃതി ഭംഗിയല്ല, പ്രണയത്തിന്റെ നിറങ്ങളും ഓർമ്മകളുടെ വർണ്ണങ്ങളും പ്രതീക്ഷയുടെ കിരണങ്ങളും ചേർന്നൊരു മനോഹര സങ്കല്പമാണ്. മലയാള സിനിമാ ഗാനങ്ങളിലും മഴവില്ലിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രണയിനിയുടെ പുഞ്ചിരിയിലും മനസ്സിലെ സ്വപ്നങ്ങളിലും വിരഹത്തിന്റെ നനവിലും എവിടെയൊക്കെയോ ഒരു മഴവില് തെളിഞ്ഞു നിൽക്കുന്നു. മഴവില് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് നിറങ്ങളാണ് അല്ലേ? നിറമുള്ള ഓർമ്മകൾ, നിറമുള്ള സ്വപ്നങ്ങൾ, നിറമുള്ള പ്രണയം. അത്തരത്തിൽ മഴവില് എന്ന

പദവും മഴവില്ലിന്റെ ഭാവവും നിറഞ്ഞു നിൽക്കുന്ന ചില മനോഹര ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാം. കേൾക്കാം ആകാശത്തിന്റെ ഏഴ് നിറങ്ങൾ മനസ്സിൽ വിരിയിക്കുന്ന ഈ മധുരഗീതങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ മഴവില്ല് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യ ഗാനം ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത് ശിവൻ നിർമ്മിച്ച ചിത്രം സ്വപ്നം. മധു, ജയൻ, റാണി ചന്ദ്ര, നന്ദിത ബോസ്, സുധീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജോസ് പ്രകാശ്, ബഹദൂർ, ടി പി രാധാമണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. മഴവിൽക്കൊടി കാവടി എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം പി സുശീല പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണ നൽകിയത്. ചിത്രം പരിവർത്തനം 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, ശ്രീപ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് പരിവർത്തനം. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലാൽ മകരസന്ധ്യ മാലയിടുന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം ജോഷി സംവിധാനം ചെയ്ത് ജോയി തോമസ് നിർമ്മിച്ച കഥ ഇതുവരെ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് യേശുദാസ്, KS ചിത്ര. മധു, മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ, തിലകൻ, ലാലു അലക്സ്, കുഞ്ചൻ, ബേബി ശാലിനി, രോഹിണി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലിൻ മലർത്തേടി എന്ന് തുടങ്ങുന്ന ഗാനം.

അനുരാഗ കോടതി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കെ ജെ യേശുദാസ്, ബി വസന്ത എന്നിവരാണ് പാടിയിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറാണ് ഈണം നൽകിയത്. 1982 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ടി ഹരിഹരൻ, നിർമ്മിച്ചത് അരീഫ ഹസൻ. ശങ്കർ, ബഹദൂർ, എസ് അംബിക, റാണി പത്മിനി, കുതിരവട്ടം പപ്പു, പറവൂർ ഭരതൻ, രാജകുമാർ, മാധവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം മഴവില്ലാൽ പന്തൽ മേയുന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

മഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1979 പുറത്തിറങ്ങിയ സന്ധ്യാരാഗം എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. ജയൻ, സുകുമാരൻ, വിധുബാല, ജനാർദ്ദനൻ, പ്രേംജി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് KRaghavan ആണ് ഈണം നൽകിയത്. വാർമഴവില്ലാം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

അടുത്ത ഗാനം കെണി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേം നവാസാണ്. പ്രേം നസീർ, മമ്മൂട്ടി, കെ ആർ വിജയ, ശുഭ, രേണു ചന്ദ്ര, അടൂർ ഭാസി, ബഹദൂർ, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഴവിൽ കൊടിയും തോളിലേന്തി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496744.

0: 2000 9446242000 SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കൂ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9460 9460 9496 9741.
4: മഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. സതീഷ് ബാബു പാടിയത് ചിത്രം ഇത്രമാത്രം. തിരൂർ വിജയന്റെ വരികൾക്ക് രഘുകുമാറാണ് ഈണം നൽകിയത്. 1986 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മണിയൻപിള്ള രാജു, രതീഷ്, ജലജ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ഇത്രമാത്രം. ഇതിലെ മഴവിൽ കൊടി പോലെ, മാതളപ്പൂ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

അടുത്ത ഗാനം തുടർക്കഥ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് ഈണം നൽകിയത്. 1991 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലാടും മലയുടെ മുകളിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻലാൽ, രേവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച

മഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ജയറാം, കസ്തൂരി, സംഗീത, ഒടുവിലുണ്ണികൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് അന്യൻ ബാവ ചേട്ടൻ ബാവ. 1995 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവിൽ കുടിയിൽ മണിമേഘം പോലെ നീ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് ബിജു നാരായണൻ, കെ എസ് ചിത്ര.

കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി 1996 പുറത്തിറങ്ങിയ ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. ബിജു നാരായണൻ, സുജാത മോഹൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി, സിമ്രാൻ, വിക്രം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ഇന്ദ്രപ്രസ്ഥം. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലിൻ കൊട്ടാരത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

മധുരഗീതങ്ങളിലെ അടുത്ത ഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KS ചിത്ര. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. 2003 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വാർമഴവില്ലേ ഏഴടകെല്ലാം എന്ന ഗാനം

0: മഴവില് പോലെ തന്നെയാണ് സംഗീതവും, അല്ലേ? കുറച്ചു നേരം മാത്രം തെളിഞ്ഞു നിന്നാലും മനസ്സിൽ മായാത്തൊരു വർണ്ണചിത്രം വരയ്ക്കാൻ അതിന് കഴിയും. മഴവില് എന്ന വാക്കിനൊപ്പം നമ്മൾ കേട്ട ഈ ഗാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഓർമ്മകളിൽ നിറം പകരുന്ന ഈണങ്ങൾ. നിറങ്ങൾ മാഞ്ഞാലും മഴവില് സമ്മാനിച്ച ആ മനോഹര നിമിഷം മനസ്സിൽ ബാക്കിയാകും. ഇനി മറ്റൊരു മധുരഗീതമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880880. സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.
0: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങൾക്ക് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9037008960. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണമാണ്. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
0: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247400702590018. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. ആരവല്ലി മലനിരകളുടെ നിർവചനം തയ്യാറാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ഉന്നതാധികാര സമിതിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 30 നവംബർ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടു. പകലും രാത്രിയും ജോലി ചെയ്തിട്ടാണെങ്കിലും അതിനകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിർമ്മാണത്തിലുള്ള 6 വരി ദേശീയപാതക്കരികിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിക്കേണ്ടത് സംസ്ഥാനമാണ്. സർക്കാർ നേരിട്ടോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങണം. ഇതിനായി ചട്ടം രൂപവൽക്കരിക്കണം. സംസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ഡൽഹിക്ക് പുറത്തേക്ക്. ഇക്കുറി അവാർഡ് വിതരണം ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കും. സെപ്റ്റംബർ 22 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിനടുത്ത് സത്യനികേതനിൽ സ്വകാര്യ PG ഹോസ്റ്റൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം 7. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 13 പേരെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചതായി NDRF IG അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നത്. പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിന് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതിനാൽ 7 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇതിൽ 2 അന്താരാഷ്ട്ര സർവീസുകളാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് റൺവേ ഏരിയയുടെ മുകൾ ഭാഗത്ത് ഡ്രോണുകളുടെ സഞ്ചാരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആൽഗ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി MDയെയും ഡയറക്ടർമാരെയും കോടതി ശിക്ഷിച്ചു. 2 വകുപ്പുകളിൽ 5 വർഷം വീതം തടവിനും 1.35 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B കരുണാകരൻ ശിക്ഷിച്ചത്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ കൂടുതൽ വിശദീകരണവുമായി ISRO. ബഹിരാകാശത്ത് കൂടുതൽ വികസനം കൈവരിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണെന്നും ലക്ഷ്യം വെക്കുന്നത് ഭാവിയിലെ വലിയ ദൗത്യങ്ങളാണെന്നും ISRO വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ, 2035 ഭാരതീയ അന്തരീക്ഷ നിലയം, 2040 മനുഷ്യനെ വഹിച്ചുള്ള ചന്ദ്രയാൻ ദൗത്യം, പുനരുപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ, ഗ്രഹാന്തര ദൗത്യങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കുന്ന സ്പേസ് മിഷൻ 2047 ലക്ഷ്യം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സ്വർണമുഖി രംഗമന്ദിരത്തിൽ അരങ്ങേറ്റവും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ കേരളത്തിൽ നിന്നെത്തുന്ന ചിലർ വൻ തുക ഈടാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി. നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും ചില പുരസ്കാരങ്ങൾ നൽകാനുമാണ് കേരളത്തിൽ നിന്നുള്ള ഇടനിലക്കാർ വൻ തുക ഈടാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്വാലാലംപൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തിരമായി ചെന്നൈയിൽ ഇറക്കി. ഇന്നലെയാണ് സംഭവം. 186 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റ് അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയ സമയപരിധി 25 ദിവസമായി ഏകീകരിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക LPG ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ റീഫിൽ ബുക്ക് ചെയ്യാനാകും. മുട്ടിൽ മരം വിൽപ്പന കേസിൽ പ്രതികൾ ഹാജരാകാത്തതിൽ നിലപാട് കടുപ്പിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ അനുമതി നൽകിയിട്ടും റോഗി അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും തിങ്കളാഴ്ച ഹാജരായില്ല. ഹാജരാകാതിരുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ നൽകിയിട്ടുള്ള അനുമതി പുനഃപരിശോധിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വിഷമദ്യം കഴിച്ച് 12 പേർ മരിച്ച സംഭവത്തിൽ 14 പേർ അറസ്റ്റിലായി. ഒളിവിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടിക്കുള്ള വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ചർച്ചകളിൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർന്നാൽ വിഷയം പരിഗണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള മന്ത്രിസഭാ ശുപാർശ PSA കൈമാറിയില്ല. ഭരണപരമായ നടപടികൾ കാരണം വൈകുന്നെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. PSA അംഗീകാരം കൂടി

ലഭിച്ചാലേ തീരുമാനം നടപ്പാക്കാനാകൂ. ഇനി 14-നാണ് യോഗം. അതിനു മുൻപ് ശുപാർശ തയ്യാറാക്കി പി എസ് സിയെ അറിയിക്കുമെന്നാണ് വിവരം. ചെക്കുകേസിൽ MLA മാണി സി കാപ്പനെതിരെ പുറപ്പെടുവിച്ച ജാമ്യമില്ലാ വാറണ്ട് ബോറിവിലി മജിസ്ട്രേറ്റ് കോടതി പിൻവലിച്ചു. ഇന്നലെ അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരായി നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഇടനിലക്കാരന് 25 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 28 കേസുകളിൽ 3 പ്രതികളുള്ള ഒരു കേസിലാണ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ വിധി പറഞ്ഞത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ അഭിമുഖത്തിന്റെ റാങ്ക് പട്ടിക 3 മാസമാകാറായിട്ടും പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീളുന്നത്. മലബാർ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ പാലക്കാട്ട് ആരംഭിക്കും. നാമനിർദ്ദേശ പത്രികയിൽ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന കേസിൽ പി എ മുഹമ്മദ് റിയാസ് MLA ഭാര്യ വീണ തൈക്കണ്ടിയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് കേസ്. പാതിരിയാട് കുഴിയിൽ പീഡികയിൽ യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും എതിരെ പിണറായി പോലീസ് കേസെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് 3 സ്ഥാപനങ്ങൾക്ക് 22,500 രൂപ പിഴ ചുമത്തി. കൂത്തുപറമ്പ് നഗരസഭ മാലിന്യ പരിപാലന കേന്ദ്രമായ പാലപ്പറമ്പ് ട്രഞ്ചിംഗ് ഗ്രൌണ്ട് കലക്ടർ പി വിഷ്ണുരാജ് സന്ദർശിച്ചു. ചെങ്ങളായി മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അമൃത് പദ്ധതിയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഗുണഭോക്താക്കളില്ലെന്ന് റിപ്പോർട്ടുകൾ. 7,000 കണക്ഷൻ അനുവദിച്ചതിൽ ഇതുവരെ 4,900 അപേക്ഷകൾ മാത്രം. 2024 മുതൽ തുടങ്ങിയ പട്ടിക ചേർക്കലിൽ ഇനിയും 2,100 കണക്ഷൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പടിയൂർ നിടിയോടി തെക്കൻ വീട്ടിൽ പ്രകാശിന്റെയും ബീനയുടെയും മകൾ ദേവിക ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. കുടുംബത്തെ സന്ദർശിച്ച സജീവ് ജോസഫ് MLA മുഖാന്തരം ഫോണിലൂടെയാണ് ദേവികയുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോർക്ക റൂട്ട്സ്, ഇന്ത്യൻ എംബസി അധികൃതർ, ജപ്പാനിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരുമായി ആശയവിനിമയം നടത്തിവരികയാണ്. സംസ്കാര ചടങ്ങുകൾ ജപ്പാനിൽ നടത്തേണ്ടി വന്നാൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായവും നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം അധ്യക്ഷത വഹിച്ചു. SBI മട്ടന്നൂർ ശാഖയിലെ കറൻസി ചെസ്റ്റ് പൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് VK സനോജ് MLA ആവശ്യപ്പെട്ടു. 56 വർഷമായി പ്രവർത്തിച്ചു വരുന്ന RBI ചെസ്റ്റ് വഴിയാണ് നഗരത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കറൻസി ലഭ്യത ഉറപ്പാക്കി വരുന്നത്. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ SR ജാനകിരാമൻ ചെന്നൈയിൽ അന്തരിച്ചു. സംഗീതമേഖലയിൽ SRJ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,355 ഉയർന്നു. തിങ്കളാഴ്ചയും പ്രളയബാധിത മേഖലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4,966 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ 589 വിദേശികൾ ഉണ്ടെന്നാണ് വിവരം. ഇതുവരെ 13,396 പേരെ രക്ഷപ്പെടുത്തി. തെക്കൻ ലെബനനിലെ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ 2 വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 12 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നത് പരിഗണനയിൽ. 2024 ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആഭ്യന്തര കലാപം ശക്തമായതോടെയാണ് തീവണ്ടി ഗതാഗതം നിർത്തിവെച്ചത്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും റെയിൽവേ അധികൃതർ ഇന്ന് ധാക്കയിൽ ചർച്ച തുടങ്ങും. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ തുടരെ 4-ാം ജയം കുറിച്ച് ചാമ്പ്യന്മാരായ ബാഴ്സലോണ. വനിതാ ഏഷ്യാകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയ്ക്കെതിരെ

0: അച്ചടക്ക നടപടിയുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനലയത്തിലേക്ക് സ്നേഹസ്വാഗതം.
1: ഗാനലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
0: ഞാൻ ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: സംഗീതത്തിന് ഒരേ നിറമല്ല. ചിലപ്പോൾ അത് മണ്ണിന്റെ ഗന്ധമാണ്, ചിലപ്പോൾ നഗരത്തിന്റെ താളമാണ്, ചിലപ്പോൾ പ്രണയത്തിന്റെ മൃദുസ്പർശമാണ്. മറ്റൊരു വേളയിൽ അത് ഒരു സിനിമയുടെ ആത്മാവായി മാറുന്നു.
0: മലയാള സിനിമാ സംഗീതത്തിന് പരീക്ഷണങ്ങളിലൂടെ പുതിയ ശബ്ദഭാഷ നൽകിയ സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ ഒരാളാണ് പ്രശാന്ത് പിള്ള. സിനിമയുടെ കഥയെ വെറും പാട്ടുകളിലൂടെ മാത്രമല്ല, ശബ്ദങ്ങളിലൂടെയും താളങ്ങളിലൂടെയും സംഗീത ലോകങ്ങളിലൂടെയും അവതരിപ്പിച്ച സംഗീതജ്ഞൻ.
1: നായകൻ മുതൽ ആമേൻ, അങ്കമാലി ഡയറീസ്, ഉണ്ട, സാജൻ ബേക്കറി, മലൈക്കോട്ടെ വാലിബൻ വരെ നീളുന്ന സംഗീതയാത്ര.
0: ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇന്നത്തെ ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം പ്രശാന്ത് പിള്ള സംഗീതം നൽകിയ കുറച്ച് ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഈ സംഗീത യാത്രയിലേക്ക് സ്നേഹസ്വാഗതം.
1: സ്വാഗതം. പ്രശാന്ത് പിള്ളയുടെ സിനിമാ സംഗീത യാത്രയിലെ ആദ്യകാല ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണ് നായകൻ. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും പ്രശാന്ത് പിള്ളയുടേതായിരുന്നു.
0: സച്ചിദാനന്ദൻ പുഴങ്കരിയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് പ്രീതി പിള്ളയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ സംഗീതത്തിലെ ഒരു പ്രത്യേകത നമുക്ക് കേൾക്കാം. പരമ്പരാഗത മെലഡിയെ മാത്രം ആശ്രയിക്കാതെ ശബ്ദത്തിനും താളത്തിനും പുതിയൊരു ടെക്സ്ചർ നൽകുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്.
1: കേൾക്കാം ലോലലോലമായി.

0: ഒരു സംഗീത സംവിധായകന്റെ ആദ്യകാല സൃഷ്ടികളിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഗീത ഭാഷയുടെ വിത്തുകൾ കാണാം. അവിടെ നിന്ന് നമുക്ക് പോകാം മറ്റൊരു വ്യത്യസ്ത സംഗീത ലോകത്തിലേക്ക്.
1: നഗരത്തിന്റെ പല മുഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് സിറ്റി ഓഫ് ഗോഡ്. വ്യത്യസ്ത ജീവിതങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും കഥ പറയുന്ന ചിത്രത്തിൽ സംഗീതത്തിനും പ്രധാന സ്ഥാനമുണ്ട്.
0: അനിൽ പനച്ചൂരാൻ എഴുതിയ വരികൾക്ക് പ്രശാന്ത് പിള്ളയുടെ സംഗീതം, പ്രീതി പിള്ളയും പ്രശാന്ത് പിള്ളയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.
1: സാധാരണ സിനിമാ ഗാനത്തിന്റെ ചട്ടക്കൂടിനപ്പുറം പോകുന്ന ശബ്ദ സംവിധാനമാണ് ഈ ഗാനത്തിന്റെ ശ്രദ്ധേയം. നമുക്ക് കേൾക്കാം ആ

0: ഒരേ സിനിമയിൽ തന്നെ വ്യത്യസ്ത സംഗീത ഭാവങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: തീർച്ചയായിട്ടും അനിൽ പനച്ചൂരൻ രചിച്ച ഈ ഗാനത്തിന് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. ആലാപനം പ്രീതി പിള്ളയും ശ്രീകുമാർ വക്കീൽ, സയനോര ഫിലിപ്പ് എന്നിവർ ചേർന്നാണ്.
0: മൂന്ന് വ്യത്യസ്ത ശബ്ദങ്ങൾ ചേരുമ്പോൾ ഒരു ഗാനത്തിന് ലഭിക്കുന്ന ഭാവ വൈവിധ്യമാണ് ഇതിന്റെ പ്രത്യേകത. ബൈജു,
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് കേൾക്കാം.
1: നീ അകലെയാണോ,
0: സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ട്.

0: വേഗമാകട്ടെ. കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: ഇപ്പൊ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിലെ ശബ്ദം ഒരു ഗായകന്റെ മാത്രം സ്വത്തല്ല,
5: പലപ്പോഴും അത് കഥയുടെ ഭാഗമാണ്.
6: അടുത്ത ഗാനവും അത്തരമൊരു പരീക്ഷണത്തിന്റെ ഓർമ്മയാണ്.
5: ഏതാണ്?
6: ഈ സോളമനും ശോശന്നയും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. സിനിമ ആമേൻ
5: നല്ലൊരു ചിത്രമായിരുന്നു.
6: 2013 ചിത്രം പുറത്തിറങ്ങിയത്.
5: അതെ അതെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം കൊണ്ട് ആ ഒരു ചിത്രം വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു മലയാള സിനിമയിൽ.
6: അതെ,
5: കുറച്ച് ബാൻഡ് മേളക്കാരുടെ ഒരു കഥ പറയുന്ന ചിത്രമായിരുന്നു.
6: അതെ, മലയാള സിനിമയിലെ സംഗീതപരമായ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ആമേൻ സമ്മാനിച്ചത്.
5: ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലെത്തിയ ഈ ചിത്രത്തിൽ സംഗീതം കഥയുടെ ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്നു.
6: പി എസ് റഫീഖാണ് ഈ ഗാനം രചിച്ചത്. പ്രശാന്ത പിള്ള സംഗീതം നൽകിയ ഗാനം ആലപിക്കുന്നത് ശ്രീകുമാർ വാക്കീലും പ്രീതി പിള്ളയും ആലപിച്ചതാണ് ഈ ഗാനം.
5: പ്രണയവും നാട്ടിൻപുറത്തിന്റെ സംഗീതഭാവവും ചേർന്ന ഈ ഗാനം ആമേൻ എന്ന സിനിമയുടെ അന്തരീക്ഷത്തോട് വളരെ ചേർന്നിട്ടാണ് നിൽക്കുന്നത്.
6: കേൾപ്പിക്കാം ബൈജു ആ പാട്ട് നമുക്കിനി.

0: ആമേൻ എന്ന ചിത്രത്തിന്റെ സംഗീത ലോകത്തിലെ മറ്റൊരു മനോഹര അധ്യായമാണ്. കാവാലം നാരായണ പണിക്കർ രചിച്ച വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. കവിതാ മോഹൻ, എം ശ്വേത, പ്രീതി പിള്ള, ശങ്കർ ശർമ്മ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.
1: നാടൻ സംഗീതത്തിന്റെ വേരുകളും ആധുനിക ശബ്ദ ക്രമീകരണവും തമ്മിലുള്ള ഒരു മനോഹരമായ സംഗമം ഈ ഗാനത്തിൽ അനുഭവിക്കാം.
0: കേൾക്കാം നമുക്ക് പാട്ട്.
1: തീർച്ചയായിട്ടും.

0: ഇപ്പൊ കേട്ട പാട്ട് ആമീൻ എന്ന ചിത്രത്തിലേതാണെന്ന് പറഞ്ഞല്ലോ.
1: അതെ,
0: പ്രശാന്ത് പിള്ളയുടെ സംഗീത ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആമീൻ.
1: തീർച്ചയായും
0: ഈ ചിത്രത്തിലെ സംഗീതത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം

0: ബൈജു, അനുരാഗ കരിക്കിൻ വെള്ള 2016 ചിത്രമായിരിക്കും അല്ലേ?
1: അതെ അതെ, പ്രണയത്തിനും സൗഹൃദത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിയ ചിത്രം.
0: ശബരീഷ് വർമ്മയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. വൈക്കം വിജയലക്ഷ്മി, നിരഞ്ജ് സുരേഷ്, ശബരീഷ് വർമ്മ, ശ്രീരാഗ് സജി എന്നിവരാണ് ഗാനം ആലപിച്ചത്.
1: പല ശബ്ദങ്ങൾ ചേർന്ന് ഒരു ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497

0: 2 7 6 2 4 0 0.
1: നവാഗത സംഗീത സംവിധായകനായ പ്രശാന്ത് പിള്ളയുടെ ഗാനങ്ങളാണ് ഗാനലയത്തിലൂടെ കേൾക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അടുത്ത ഗാനം അങ്കമാലി ഡയറീസ് എന്ന 2017 പുറത്തിറങ്ങിയ ചിത്രത്തിൽ നിന്നാണ്.
2: മലയാള സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയ ചിത്രമാണ് കേട്ടോ ഇത്. ചിത്രത്തിലെ പാട്ടുകൾ പലതും വളരെ ചെറുതാണ്, പക്ഷെ അവയുടെ പ്രഭാവം വളരെ വലുതാണ്.
1: പ്രശാന്ത് പിള്ളയുടെ തന്നെ വാക്കുകളിൽ, ദോ നൈന ചെറിയ ഗാനങ്ങളുടെ ഒരു പുതിയ ബെഞ്ച് മാർക്കായി മാറിയിരുന്നു. പ്രീതി പിള്ള രചിച്ച ഈ ഗാനത്തിന് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. പുരുഷ സ്ത്രീ പതിപ്പുകളിൽ ശ്രീകുമാർ വാക്കിയിലും പ്രീതി പിള്ളയും ആലപിച്ചിട്ടുണ്ട് ചിത്രത്തിലെ.
2: നമുക്ക് ഏതായാലും ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: അതെ.
3: ഭര ഗയുടാ

0: ഇനി ഗ്രാമീണതയും റോ മ്യൂസിക്കും മറ്റൊരു രീതിയിൽ ഉപയോഗിച്ച ചിത്രത്തിലേക്ക് നമുക്ക് പോവാം.
1: 2019 പുറത്തിറങ്ങിയ ഉണ്ട, മമ്മൂട്ടി നായകനായ ഉണ്ടയുടെ പശ്ചാത്തല സംഗീതത്തിനും ഗാനങ്ങൾക്കും പ്രശാന്ത് പിള്ള നൽകിയ സമീപനം ഏറെ വ്യത്യസ്തമായിരുന്നു കേട്ടോ.
0: ചിത്രത്തിന്റെ സംഗീതം ബസ്തറിന്റെ തദ്ദേശീയ സംഗീതത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കണമെന്ന ആശയത്തിൽ ചിത്രീകരണത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി ശബ്ദങ്ങളും സംഗീതോപകരണങ്ങളും റെക്കോർഡ് ചെയ്തതായി പ്രശാന്ത് പിള്ളയുടെ ഫിലിമോഗ്രാഫിയുമായി ബന്ധപ്പെട്ട രേഖകൾ പറയുന്നുണ്ട്.
1: ഈ ഒരു ചിത്രത്തിലെ കാരകാര ദ ജേണി കണ്ടിന്യൂസ് എന്ന ഗാനത്തില് ആ യാത്രയുടെ ഊർജം തന്നെ നമുക്ക് കേൾക്കാം.
0: ആലപിച്ചത് പ്രശാന്ത് പിള്ളയും സംഘവുമാണ് എന്നൊരു പ്രത്യേകതയോടെ ഉണ്ട് ബൈജു.
1: അതെ,
0: നമുക്ക് കേൾക്കാം ആ പാട്ട്.

0: ഇനി സംഗീതത്തിന് മറ്റൊരു മുഖം, മഴയുടെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ മൃദുലത.
1: 2021 പുറത്തിറങ്ങിയ സാജൻ ബേക്കറി സീൻസ് 1962 എന്ന ചിത്രത്തിലെ ഗാനം.
0: അനു എലിസബത്ത് ജോസ് എഴുതിയ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി വിനീത് ശ്രീനിവാസനും പ്രീതി പിള്ളയുമാണ് ഗാനം ആലപിക്കുന്നത്.
1: പ്രശാന്ത് പിള്ളയുടെ സംഗീത സംവിധാനത്തിൽ വാം ഇലക്ട്രോണിക് പോപ്പിന്റെ സ്പർശവും സ്വിംഗ് ഹൃദത്തിന്റെ ഭാവവും ഈ സൗണ്ട് ട്രാക്കിൽ ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: തോരാ മഴയിലും.
2: കുറച്ച് ശുദ്ധവായും നോസ്റ്റാൾജിയും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഇപ്പൊ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: സംഗീത സംവിധായകനായ പ്രശാന്ത് പിള്ളയുടെ ഗാനങ്ങളാണ് ഗാനലയത്തിലൂടെ കേൾക്കുന്നത്. ഒരു സംഗീത സംവിധായകന്റെ ഏറ്റവും വലിയ കഴിവ് ഒരേ രീതിയിൽ പാട്ട് സൃഷ്ടിക്കുന്നതല്ല,
1: ഓരോ കഥയ്ക്കും ഓരോ അന്തരീക്ഷത്തിനും പുതിയൊരു ശബ്ദം കണ്ടെത്തുന്നതാണ്.
2: പ്രശാന്ത് പിള്ളയുടെ സംഗീത യാത്ര അതിനുള്ള ഒരു തെളിവ് തന്നെയാണ്. ഇനി ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഒരു സംഗീത ലോകത്തിലേക്ക് നമുക്ക് ശ്രോതാക്കളെ കൊണ്ടുപോകാം.
1: 2024 പുറത്തിറങ്ങിയ മലൈക്കോട്ടൈ വാലിബൻ,
2: ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിച്ച മലൈക്കോട്ടൈ വാലിബൻ,
1: വ്യത്യസ്തമായ ദൃശ്യഭാഷയ്ക്കൊപ്പം വ്യത്യസ്തമായ സംഗീത ലോകവും ആവശ്യപ്പെട്ട സിനിമയായിരുന്നു ഇത്. സംഗീതവും സൗണ്ട് ട്രാക്കും പ്രശാന്ത് പിള്ളയുടേതാണ്.
2: രചന നിർവഹിച്ചത് പി എസ് റഫിക്ക്, പ്രീതി പിള്ള, വരുൺ ഗ്രോവർ എന്നിവർ ചേർന്നാണ്.
1: മതപരമിഴിയോരം എന്ന ഗാനത്തിന്റെ ഫീമെയിൽ വേഷം ആലപിച്ചിരിക്കുന്നത് പ്രീതി പിള്ളയാണ്.
2: ശബ്ദവും ഓർക്കസ്ട്രേഷനും ചേർന്ന ഒരു പഴയ കാലത്തിന്റെ സ്വപ്ന സദൃശമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഗാനം ഇതാ കേട്ടോളൂ.
1: മതപരമിഴിയോരം

0: അപ്പൊ ചന്ദ്രലേഖ, നമ്മുടെ ഗാനലയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: 10 ഗാനങ്ങൾ ഏകദേശം നമ്മൾ കൊടുത്തു.
0: പക്ഷേ ഓരോ ഗാനത്തിനും പിന്നിൽ ഒരു വ്യത്യസ്ത സംഗീത ലോകമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ വയ്യ അല്ലേ?
1: അതെ, മണ്ണിന്റെ ഗന്ധമുള്ള സംഗീതം മുതൽ ഇലക്ട്രോണിക് ശബ്ദ ലോകം വരെ ഉണ്ടായിരുന്നു അതില്.
0: അതെ അതെ, നാടൻ താളങ്ങളിൽ നിന്ന് സിനിമയുടെ പശ്ചാത്തലത്തിൽ ലയിക്കുന്ന സൗണ്ട് സ്കേപ്പ് വരെ.
1: അതെ, പ്രശാന്ത് പിള്ള മലയാള സിനിമാ സംഗീതത്തിന് സമ്മാനിച്ചത് വെറും പാട്ടുകളല്ല, ഒരു പുതിയ ശബ്ദ ഭാഷയാണ്.
0: സംഗീതം കേൾക്കുമ്പോൾ സിനിമ കാണുന്ന അനുഭവം, സിനിമ കാണുമ്പോൾ സംഗീതം കേൾക്കുന്ന അനുഭവം,
1: അവിടെയാണ് ഒരു യഥാർത്ഥ സിനിമാ സംഗീത സംവിധായകന്റെ വിജയം.
0: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ ഈ വ്യത്യസ്തമായ സംഗീത ലോകത്തിന്റെ സൃഷ്ടാവിന് റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നന്ദി, നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോവാ. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്ത് പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
2: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ് ചക ചിങ്.

0: ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ
1: വേവോളം ഇരുന്നാൽ വെട്ട് ചെമ്പ് പുഴുങ്ങും അറുവോളം കുത്തിയിരുന്നാൽ അയലത്തളയും കിട്ടും കിട്ടും
2: കഴിഞ്ഞാൽ ചെമ്പിളകീച്ചത തപ്പും.

ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: I'll just sing something.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്

ഇരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലു.
2: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് നാലാംഘട്ടം വേഗത്തിലാകാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് സമയത്ത് അടക്കം OMSS സ്പെഷ്യൽ അരി നൽകുന്നതിനായി FCI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരിയും നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വികസനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 4-ാം ഘട്ടം ഒരു മിക്സ്ഡ് ടൌൺഷിപ്പ് മോഡലിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക IT സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശത്തിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. സാക്ഷരത അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസവും ശാക്തീകരണവുമുള്ള ജനതയാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാവയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയരുന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI

0: സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലുമുണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. 24 മുതൽ 29 വരെ നടക്കുന്ന അത്ലറ്റിക്സിൽ 70-ലധികം ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ പങ്കെടുക്കും. ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമെട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൗന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് അണക്കരയിലെത്തുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. തണുത്ത കാറ്റും കോടമഞ്ഞും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും. രാമക്കൽമേട്ടിലെത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ അണക്കരമേട്ടിന് കഴിയും.
0: പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖമായ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയിൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി.കെ. കേരളവർമ്മ അന്തരിച്ചു. ഫാർമക്കോളജി വിദഗ്ധനും മികച്ച എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡ് ജേതാവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ലഖ്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലഖ്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. RDSO എയർ ബ്രേക്ക് ലബോറട്ടറി, ഫാറ്റിക് ടെസ്റ്റിംഗ് ലബോറട്ടറി, മെറ്റൽ ആൻഡ് കെമിക്കൽ ലബോറട്ടറി എന്നിവ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. തൊടുപുഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. FIR ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുതലക്കോടത്ത് സാൻജോ ഭവൻ എന്ന വിരമിച്ച വൈദികർ താമസിക്കുന്ന കെട്ടിടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 520 പോയിന്റ് നഷ്ടത്തിൽ 75,613, നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 23,642 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 880 രൂപ ഉയർന്നു. 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോപാർക്ക് 4ാം ഘട്ടം വേഗത്തിലാക്കാൻ തീരുമാനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത്

വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങൾക്ക് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9037008960. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണമാണ്. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സൗകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധസേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11-ാമത് ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
1: 11-ാമത് ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമേ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ ഒന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശന വേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുവൻ ഹസാരിയയുടെ 100-ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുവൻ ഹസാരിയയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം

0: സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി, കുറ്റ്യാടി, നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾക്ക് പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാട്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കുച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കുച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കിച്ചിറ വരെയും ഗതാഗത യോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പ് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17-ന് ടെക് ബോളിലൂടെയും 18-ന് വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് യുഎഇയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 200 ദശലക്ഷം യൂറോയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. പദ്ധതിയിലൂടെ ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയെയും കുടുംബാംഗങ്ങളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14-ന് പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശമയച്ചിരിക്കുന്നത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയിൽ നിന്നാണ്. മായാമയൂരം എന്ന ചിത്രത്തിലെ കൈക്കുടന്ന നിറയെ എന്ന ഗാനം സന്ദേശ ഗാനത്തിലൂടെ കേൾപ്പിക്കാമോ? ഇത് മധുരവാണി കൂട്ടായ്മയിലെ എല്ലാവർക്കും, പിന്നെ എന്റെ സ്വർണക്കട്ട എന്ന് ഞാൻ വിളിക്കുന്ന ശ്രീവേദമോൾക്കും വേണ്ടിയാണ്. അവൾക്ക് 3 വയസ്സായതേയുള്ളൂ, ഈ പാട്ട് വളരെ ഇഷ്ടമാണ് എന്നാണ് സരസ്വതി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരവാണി കൂട്ടായ്മയിലെ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ സ്വർണക്കട്ട എന്ന് വിളിക്കുന്ന ശ്രീവേദമോൾക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സരസ്വതി ആലാച്ചയിൽ നിന്നാണ്. ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു എന്ന ഗാനം വെച്ചു തരുമോ? ഇത് എൻ്റെ സുഹൃത്തുക്കളായ പ്രീത, ഉഷ, ഷൈജു എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മനോഹരമായ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനം കേൾപ്പിക്കാം.

0: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
1: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881556.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: മലബാർ സന്ദേശ ഗാനമേ ഒരു ലതാ ഗാനം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. തീർച്ചയായിട്ടും ലതാജി പാടി മനോഹരമാക്കിയ ഗാനം തന്നെ നമുക്ക് കേൾപ്പിക്കാം.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കാർത്തിക മാലൂരാണ്. എനിക്ക് സന്ദേശ ഗാനത്തിലൂടെ ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ കെ ജെ യേശുദാസും പട്ടം സദനും പാടിയ മണിയാൻ ചെട്ടിക്ക് മണിമിട്ടായി എന്ന ഗാനം കേൾപ്പിച്ചു തരണം. സ്നേഹത്തോടെ കാർത്തിക മാലൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് മണിയാൻ ചെട്ടിക്ക് മണിമിട്ടായി എന്ന ഗാനം കേൾപ്പിക്കാം.

0: ആരോഗ്യ സ്വാമിക്ക് എന്ത് മിഠായി,
1: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി,
0: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി.
1: മണിയാൻ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പെരിഞ്ചേരിയിൽ നിന്ന് നിഷിയാണ്. റേഡിയോ മലബാറിൽ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിഷേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ എല്ലാം അതിമനോഹരമായ ഗാനമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം തന്നെ കേൾപ്പിക്കാം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7229-0018.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
2: പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ഏതോ വാർമുകിലിൽ എന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്റെ മകൾ നിയമോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേങ്കിലേ സന്ദേശം അയച്ചയാളുടെ പേരില്ല. എന്തായാലും നിയമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾപ്പിക്കാം.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330.

റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് എനിക്ക് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് ചാവശ്ശേരിയിൽ നിന്ന് സുധീഷാണ്. ഇത് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് സുധീഷ് പറഞ്ഞതുപോലെ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ്കേ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ലിജേഷാണ്, മട്ടന്നൂരിൽ നിന്ന്. എനിക്ക് വെറുതെയല്ല ഭാര്യ എന്ന ചിത്രത്തിലെ ഓംകാരം ശങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഇതിന്റെ ഭാര്യ പ്രമീളയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രമീളയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ പാട്ട് കേൾക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
0: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
0: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
0: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
0: 9447371836,
3: 8078502836.
0: ഭരതം എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സദാശിവൻ ചാവശ്ശേരിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഭരതം എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം.

0: വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നമസ്കാരം റേഡിയോ മലബാർ, ഞാൻ തലശ്ശേരിയിൽ നിന്ന് മാനസയാണ്. കുറച്ചായും തോന്നുന്നു മാനസ സന്ദേശമൊക്കെ അയച്ചിട്ടല്ലേ. എനിക്ക് മിന്നാരം എന്ന ചിത്രത്തിലെ നിലാവേ മായുമോ എന്ന് തുടങ്ങുന്ന ഗാനം പ്ലേ ചെയ്ത് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരാം. മാനസ ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതാ പാട്ട് കേട്ടോളൂ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെ

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്ത ആഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ
1: 9604141.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നില്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet.
1: Phone 9496420880,
0: 8111933600.
1: CM Vistara.
0: CM Vistara Nilluni.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്

പറങ്കി താളി ശെട്ടിമ ശെട്ടിമസ അച്ഛന് കൊച്ചന് കൊച്ചന് എത്തിയും സെറ്റിമ സെറ്റിമസ അത്തിലി ഇത്തിലി പറങ്കി താളി സെറ്റിമ സെറ്റിമസ അച്ഛന് കൊച്ചന് കൊച്ചന് എത്തിയും സെറ്റിമ സെറ്റിമസാ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ടി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: പലപ്പോഴും തെറ്റായ രീതിയിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഇത് അവിടെ പോയാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, മറ്റിടത്ത് പോയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ചിലപ്പോ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
2: ഹോസ്പിറ്റൽ കേസില് പലരും പലത് കാണുമ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും, അത് നല്ലതാണ്, ഇവിടെ നല്ലതാണ്. പക്ഷേ എന്റെ എല്ലാം സുഹൃത്തുക്കള്, ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓരോ ഡോക്ടേഴ്സ് നമ്മുടെ സ്കൂളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഓരോ കുട്ടികൾ എന്ത് ചെയ്യും, ഇവര് ഇത് കുറച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ആ റെഫർ ചെയ്തിട്ട് എന്താ ഒന്ന് രണ്ടാഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ച കളഞ്ഞിട്ടാണ് അവരൊക്കെ വരാറുള്ളത്. എന്റെ പേരൻസ് പൊതുവേ ഇതിന് സപ്പോർട്ടല്ല, കാരണം അവർക്ക് അറിയാം ട്രീറ്റ്മെന്റ് കൊണ്ട് വല്ല ഇതില്ല. അതും പലയിടത്തും ട്രീറ്റ്മെന്റിന് പോയാലും അവരത് മുൻകൂട്ടി കാണുന്നുണ്ട്, എനിക്ക് അത് കൂടുതലായിട്ടൊരു ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവര് വേറെ വേറെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു നന്നാക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ പേരൻസിന് എടുക്കാറില്ല. പക്ഷേങ്കിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ഇത്ര രൂപക്ക് ചിലവ് കുറഞ്ഞിട്ട് കിട്ടും, അങ്ങനെയായിട്ട് കിട്ടും, ഇത്ര മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ കാശ് കൂടി കിട്ടും, അങ്ങനെ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്, പാരൻസിനും വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ ഇതുവരെ അങ്ങനെയുള്ള ഇതിനൊന്നും പോയിട്ടില്ല. എക്സാക്റ്റ് ആയിട്ട് ഇവർക്ക് ഓക്കെ ആകുന്ന സ്ഥലത്ത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയണം.
1: അപ്പൊ തന്നെ കൃത്യമായ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടി.
2: അതെ, പിന്നെ കണ്ണിൽ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും, അത് തന്നെ ആ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ച് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വിടും, അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല.
1: ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാവുന്ന ചില ചെറുപ്പത്തിൽ തന്നെ ചികിത്സിച്ച് മാറാവുന്ന അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇതുപോലെ തെറ്റായ ഒരു ഇൻഫർമേഷൻ, ആ തെറ്റായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും പോയി അതിൻ്റെ ചികിത്സ വൈകിപ്പിക്കുകയും തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൂടുതലാവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സയോ അവർക്ക് വേണ്ട പരിചരണമോ ഇതൊക്കെ ഒരു കൃത്യമായൊരു ഗൈഡ് ലൈൻ, കൃത്യമായൊരു നിർദ്ദേശം തരേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉത്തരവാദപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിന്തുണ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു?
3: ഇല്ല, അത് പൊതുവേ സമൂഹത്തിൽ ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം ആരും നല്ലത് പറയുന്ന വളരെ ചുരുക്കം ആളുകളെ ഇന്നത്തെ ലോകത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളടുത്ത് ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. ഇത് ആര്യ സൂചിപ്പിച്ചതുമാതിരി തെറ്റായ രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പലരും ശ്രദ്ധിച്ചു, നമ്മളതിലൊന്നും വശംവരുത്തരായിട്ടില്ല.
1: അപ്പോൾ ആര്യയുടെ പഠനം പിന്നെ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ആദ്യം, അതിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് മാറി. ഈ സമയങ്ങളിലൊക്കെ പഠനത്തിൽ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എത്രമാത്രം ആര്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്?
2: പഠനത്തിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ലക്ഷ്യം ബ്രെയിലി ലിപി പഠിക്കുക എന്നുള്ളതായിരുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് മറ്റുള്ളവരെ പോലെ എഴുതാനും വായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഏതാണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കൂളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ടീച്ചേഴ്സാണല്ലോ, നമുക്ക് വേണ്ടി എല്ലാം ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. പിന്നെ എൻ്റെ ചേച്ചി നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ട്, ചേച്ചി അവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിനെ ചേർക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കും എട്ടാം ക്ലാസ് എത്തുമ്പോഴേക്ക് നോർമൽ സ്കൂളിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം തോന്നുന്നത്. നോർമൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ എന്താക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവിടെ പോകുമ്പോൾ തന്നെ എച്ചമ്മും ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു, സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പഠിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ പേരൻസും ഒക്കെ ആയിരുന്നു, കാരണം ഇത്രയും കൊല്ലം സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചല്ലോ. പക്ഷേ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറിയിട്ട് നോർമൽ സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ കെയർ കിട്ടുകയാണ് ചെയ്തത്. കുട്ടികളവിടെ എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കുട്ടികളെ ആ ഒരു അവരെ ചെറിയ നമ്മളെല്ലാം ഒരേ ഇതല്ലേ, ഒരു 13 വയസ്സ് ആ ഒരു സമയത്ത് തന്നെ അവർ എന്നെ മനസ്സിലാക്കാനും എനിക്ക് വായിച്ചു തരുമൊക്കെ ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എനിക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പഠിക്കാൻ വേണ്ടുന്ന ഹെൽപ്പൊക്കെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
1: അതുപോലെ കോളേജിലെത്തിയപ്പോഴും ഈ ഒരു പിന്തുണ.
2: അതെ, സ്കൂളിൽ പ്ലസ് ടു വരെയാണ് എനിക്ക് ബ്രെയിലി ബുക്സ് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയത്. അതും കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ ഒന്നും ടെക്സ്റ്റ് ബുക്ക്, അത് നമുക്ക് ഇപ്പോൾ ജൂണിൽ ക്ലാസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ എങ്കിലും ആകുമ്പോഴേക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടണമല്ലോ. പക്ഷേങ്കിൽ എനിക്ക് ടെൻത്ത് മുതലൊന്നും ആ ഒരു രീതിയിൽ ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങി തന്നെ പറയണം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പരീക്ഷേൻ്റെ ഒന്ന് രണ്ടാഴ്ച മുന്നെയാണ് പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി തുടങ്ങിയത്. പക്ഷേ എന്നിരുന്നാലും അതുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, മാക്സിമം അത് ഉപയോഗിച്ച് പഠിച്ചു. അത്ര തന്നെ, എനിക്ക് രണ്ടിലും 80 above മാർക്കൊക്കെ ഉണ്ടായിരുന്നു, 87 above. ഡിഗ്രിക്ക് വന്ന ശേഷം ഏറ്റവും വലിയ ടാസ്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. നോർമലി നമുക്ക് ഒരുപാട് ഗൈഡുകളൊക്കെ ഉണ്ടാവും, ഗൈഡായിട്ടുള്ള ബുക്സൊക്കെ ഉണ്ടാവും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ബ്രെയിലി ലിപിയിൽ അവൈലബിൾ അല്ല. അവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തേണ്ടി വരും. പിന്നെ ടെൻത്തിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തപ്പോൾ തന്നെ അമ്മയും അച്ഛനൊക്കെ ചേച്ചിയൊക്കെയാണ് വായിച്ച് റെക്കോർഡ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ അത് കേട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഡിഗ്രി എത്തുമ്പോൾ ആ സ്ഥിതി നല്ലോണം തുടർന്നു. ക്ലാസ്സിൽ ഞാൻ ബ്രെയിലി ലിപി പഠിച്ചത് കൊണ്ട് മാത്രം ടീച്ചേഴ്സ് പറയുന്നത് ഞാനത് ബ്രെയിലിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അന്നന്ന് എടുക്കുന്ന ക്ലാസ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഫോണൊക്കെ കിട്ടിയതിന് ശേഷം ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് അങ്ങനെ പിന്നെ ഇപ്പം ഫോണിലുള്ള എല്ലാ അത്യാവശ്യം വിദ്യകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസൊക്കെ, റീഡിങ് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്.
1: സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് ആർക്ക് ഉപയോഗിക്കാൻ കഴിയും?
2: എല്ലാ ഫോണുകളിലും സെറ്റിംഗ്സിലെ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സംഭവം ഓൺ ചെയ്യേണ്ട സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് ഓൺ ചെയ്തിട്ടാണ്, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഫോണിലെ, ഇപ്പൊ നിങ്ങളൊക്കെ സ്ക്രീനില് കാണുന്നുണ്ടല്ലോ കാര്യങ്ങള്, ഇപ്പൊ വാട്സപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പീച്ച് ആയിട്ട് അത് സ്പീച്ച് രൂപത്തിൽ അത് പറഞ്ഞുതരും. അപ്പൊ അവിടെ ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങള് സാധാ ഫോൺ തന്നെയാണ് അതില് ഈ ഒരു സ്പീച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഞങ്ങളുടെ ഫോണിലുള്ളൂ.
1: അതുപോലെ ഈ ബ്രെയിലി ലിപിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
2: പറഞ്ഞുതരാം. ലൂയി ബ്രെയിൽ ആണ് ഇത് ഫൗണ്ട് ചെയ്തത്. പല വിധത്തിലുണ്ട്. അതൊരു വലിയൊരു ബോർഡാണ്, ഒരു ബുക്ക് പോലെ തുറക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ് ബ്രെയിലി ലിപി പറയുന്നത്. അത് 4 lines ആയിട്ടുള്ളതുണ്ട്, പിന്നെ 27 lines ആയിട്ടുള്ളതുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കള്ളികളാണുള്ളത്. ഒരു കള്ളിയിൽ, ഒരു ചെറിയൊരു കള്ളിയാണ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചെറിയൊരു കള്ളിയിൽ, ഇപ്പം നമ്മൾ സാധാരണ എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഇതിൽ വളഞ്ഞു വളഞ്ഞൊക്കെ എഴുതണം. ഞങ്ങൾക്ക് അത് കുത്തുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ഞങ്ങൾ എഴുതുന്ന ഒരു കുഞ്ഞു ചിറക് പോലുള്ളൊരു സാധനമുണ്ട്, അത് സ്റ്റൈലസ് എന്നാണ് അതിൻ്റെ പേര്. ഒരു മുട്ട്, ഒരു മുള്ള സൂചി പോലെ ഇങ്ങനെ മുട്ട് വരുന്നൊരു സംഭവമുണ്ട്. അത് ഞങ്ങൾ സ്റ്റൈലസ് പിടിച്ചിട്ട് ഈ ഒരു കുഞ്ഞു കള്ളിയിൽ ഒരു 6 holes

0: ഉണ്ടാവും, 6 കുഞ്ഞു കുഞ്ഞു ചെറിയ കുത്തുകൾ ഉണ്ടാവും. ആ ഇതിലേക്ക് ഞങ്ങൾ സ്റ്റൈലസ് വെച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് മിഡിൽ പേപ്പർ വെച്ചിട്ടുണ്ടാവും, ആ ബോർഡ് തുറന്നിട്ട് ഞങ്ങൾ പേപ്പർ വെച്ചിട്ട് അത് അടക്കുക ചെയ്യുക. അപ്പം ഈ കുത്തുന്ന ചെറിയ കള്ളിയിൽ വരുന്ന ആ ഒരു ഡോട്ടുകൾ ഉണ്ടല്ലോ, ആ ഡോട്ടുകൾ പേപ്പറിലേക്ക് വന്നിട്ട് വീഴും. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കിപ്പോ ഫസ്റ്റ് ഡോട്ടാണ് ഇടേണ്ടത്. റൈറ്റ് സൈഡിൽ 3 ഡോട്ടും ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടും ഉണ്ടാവും ഒരു കുഞ്ഞു കള്ളിയിൽ. അതിൽ 6 ഡോട്ട്സ് വരുന്നതിൽ ഞങ്ങൾക്ക് എ ഫസ്റ്റ് ഡോട്ടാണ്, ബി എന്ന് പറയുന്നത് 1-2 ഡോട്ട്സ് ആണ്, സി പറയുന്നത് 1-4. അപ്പൊ അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഡോട്ട്സിന്റെ കണക്കുണ്ട്, അത് പഠിക്കണം. ഇപ്പം ഡി ഇന്നതാണ്, എ ബി സി ഡി ഇപ്പം ഇന്നതാണ് എന്നുള്ളത് ഡോട്ട്സ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബ്രെയിലിൽ ലിപി എഴുതുന്നത് വലത് നിന്ന് ഇടത്തോട്ടാണ്. ആ പേപ്പർ എടുത്ത് അതിനെ ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഡോട്ട്സ് വരുന്നത് താഴേക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മറച്ചു പിടിക്കും. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇടത് നിന്ന് വലത്തോട്ടായിരിക്കും. വലത് നിന്ന് ഇടത്തോട്ടേക്ക് എഴുതിയ സാധനം നമ്മൾ തിരിഞ്ഞു വന്ന് ഇടത് നിന്ന് വലത്തോട്ടാണ് വായിക്കുന്നത്. സാധാരണ എല്ലാവരും നോട്ട്ബുക്ക്, നിങ്ങളിപ്പോ നോട്ട്ബുക്കിൽ എഴുതുവാണെങ്കിൽ ഇടത് നിന്ന് വലത്തോട്ട് എഴുതി, ഇടത് നിന്ന് വലത്തോട്ട് തന്നെയാണ് വായിക്കുന്നത്.
1: വായിക്കുമ്പോ
0: നിങ്ങൾ വിരല് കൊണ്ട് തൊട്ടിട്ടാണ് മനസ്സിലാക്കുന്നത്.
1: ഇങ്ങനെ ക്ലാസ് നടക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ അത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ സാധിക്കണ്ടേ?
0: അതെ, ഞങ്ങള് സ്പീഡ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത്.
1: സാധാരണ നമുക്ക് ഒരു വിഷയം മറ്റു കുട്ടികൾ എഴുതുന്ന അതേ സമയം കൊണ്ട് ആരെയും ഉദ്ദേശിക്കുന്ന വിഷയം ഇതിൽ
0: എഴുതാറുണ്ട്. ടീച്ചേഴ്സ് ക്ലാസ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതെല്ലാം മുഴുവനായിട്ടും ക്യാച്ച് ചെയ്ത് എഴുതാൻ പറ്റാറുണ്ട് എനിക്ക്.
1: പരീക്ഷ എഴുതുന്നത് എങ്ങനെയാ?
0: പരീക്ഷ എഴുതുന്നത് പബ്ലിക് എക്സാം, അതായത് 8 ക്ലാസ് മുതലൊക്കെ ഞാൻ സ്ക്രൈബിനെ വെച്ചിട്ടാണ്, അതായത് മറ്റൊരു കുട്ടീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. പബ്ലിക് എക്സാം ഒക്കെ 10th മുതൽ പബ്ലിക് എക്സാംസ് ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.
2: കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്വപ്നങ്ങൾക്ക് ആത്മവിശ്വാസമാണ് ആവശ്യമെന്നും അവ സാക്ഷാത്കരിക്കാൻ പരിശ്രമവും മുന്നോട്ടു പോകാനുള്ള മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ആര്യയുമായുള്ള അഭിമുഖത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം. കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കുതേരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാറിന്റെ കവിത പുഷ്പാഞ്ജലി, ആലപിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകളും, 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ ഇറ്റ് സ്കൂൾ, ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരുകസേര, ഇതിൽ പാലാട്ട് കോമിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ഗുജറാത്തസ്യ വഡോദരായാം പഞ്ചത്രിംശത് സഹസ്ര കോടി രൂപ്യതോപ്യധിക മൂല്യാനാം വിഭിന്ന വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസഃ ച കൃതഃ. ഉക്തം ച യത് ഭാരതം വൈശ്വികോത്പാദന കേന്ദ്ര രൂപേണ ഉദിതമസ്തി. മുംബൈയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമസ്യ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഇത്യസ്യ ഉദ്ഘാടനം വിധാസ്യതി. ബോംബെ ഉച്ചന്യായാലയേന അദ്യ പ്രധാനമന്ത്രിണം നരേന്ദ്രമോദിനം പ്രതി നവദശോത്തര ദ്വിസഹസ്രതമേ വർഷേ പ്രദത്തം വക്തവ്യം സംബദ്ധേ മാനഹാനി പ്രകരണേ കോൺഗ്രസ് സാംസദസ്യ രാഹുൽഗാന്ധിനഃ വിരുദ്ധം പ്രത്യാഖ്യാപിതസ്യ സമാഹ്വാനപത്രസ്യ നിരസ്തീകരണം നിരാകൃതം. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അദ്യ ത്രിദിവസീയ ശ്രീലങ്കായാത്രയൈ കൊളംബോ നഗരം സംപ്രാപ്തവാൻ. അപ്പി ച അഹമ്മദാബാദേ അനുഷ്ഠീയമാനായാം ഐഷമഃ വിശ്വദിവ്യാംഗധനുർക്രീഡായാം ഭാരതേന ദ്വേ സ്വർണപദകേ ഏകം രജതപദകം ച അധിഗതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ഗുജറാത്തസ്യ വഡോദരായാം പഞ്ചത്രിംശത്സഹസ്രകോട്ടിരൂപ്യതോപ്യധിക മൂല്യാനാം വിഭിന്ന വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസഃ ച കൃതഃ. പ്രധാനമന്ത്രിണ പശ്ചിമ സമർപ്പിത മാലവാഹക മാർഗസ്യ ത്രയഃ പ്രമുഖാഃ ഖണ്ഡാഃ രാഷ്ട്രായ സമർപ്പിതാഃ. യേന മാലവാഹക മാർഗജാലസ്യ പൂർണ്ണം പരിചാലനം സംഭവിഷ്യതി. പ്രധാനമന്ത്രി മോദി ന്യൂ സാണന്ദ്, ന്യൂ മകർപുര, ന്യൂ ഉംബർഗാവ് തഥാ ന്യൂ ജെ എൻ പി ടി ഇത്യേതേഭ്യ സ്ഥലേഭ്യ മാലവാഹക റെയിലയാന സേവാനാം ഹരിതധ്വജം പ്രദർശ്യ ശുഭാരംഭം കൃതവാൻ. തേന ടാണ്ടാ മാർഗസ്യ വഡോദരായാഃ ച മധ്യേ നവീനയാത്രി റെയിൽ സേവായാഃ ശുഭാരംഭോപി കൃതഃ. ഏഷാ സേവാ അലിരാജപുരസ്യ ദൂരസ്ഥേഷു ജനജാതീയ ക്ഷേത്രേഷു രാഷ്ട്രീയ റെയിലജാലസ്യ സമ്പർക്കം സ്ഥാപയിഷ്യതി. വിശാല ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ഉക്തവാൻ യത് ഭാരതം വൈശ്വികോത്പാദന കേന്ദ്ര രൂപേണ ഉദിതമസ്തി തഥാ അധുനാ ദേശഃ സ്വയമേവ ഉന്നതയോഃ റെയിൽ മെട്രോ ചേത്യേതയോഃ യാനയോഃ കക്ഷ നിർമ്മാണം കരോതി.
1: ആജ് 2800 കിലോമീറ്റർ സെ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ. യേ 21വീ സദീ കേ ഭാരത് കേ ലിയേ ബഹുത് ഐതിഹാസിക കാര്യ സമ്പന്ന ഹുവാ ഹൈ. യേ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ ഇസ് ബാത് കാ സാക്ഷി ഹൈ കി ബീതേ 12 സാല മേ ദേശ് കീ കാം കർനേ കീ സംസ്കൃതി കൈസേ ബദലി ഹൈ.
0: പ്രധാനമന്ത്രി ഉക്തവാൻ യദ് അസ്യാഃ പരിയോജനായാഃ പരികല്പന ഷഡ്

0: സമയം 6:30. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: തേജീ സേ വികസിത ഹോതേ ഭാരത് കീ ജീവൻ രേഖ ഹൈ ഇസ്നേ ഭാരത് കേ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ കാ കായാകൽപ കർ ദിയാ ഹൈ.
1: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം

0: മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
1: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ഇ ഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30 to 12:30 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യതക്കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. സിഎസ്ആർ ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ കെഎസ്ആർടിസി തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
0: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10th വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഇ സി ജി, പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22 രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 to 4 degrees Celsius വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 ഇടിഞ്ഞ് 75,578 നിഫ്റ്റി 144 നഷ്ടത്തിൽ 23,635 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 880 വർദ്ധിച്ച് 113,920 ഗ്രാമിന് 14,240 ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ എസ് ആർ. 15 to 29 ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 January 10 to 12 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ

ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് സിമാറ്റ് കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കൃഷ്ണകഥാമൃതം 23-ാം ദിവസം സാംബോദ്വാഹം രാജസൂയം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു സാവിത്രി പഴശ്ശി.

യുധിഷ്ഠിരൻ്റെ രാജസൂയയജ്ഞം സുയോധനന് സഹിക്കാൻ കഴിഞ്ഞില്ല. ജരാസന്ധൻ്റെയും ശിശുപാലൻ്റെയും മരണം അസഹനീയമായ വാർത്തയായിരുന്നു. ശകുനിയുടെ വാക്കുകൾ സുയോധനനിൽ പ്രതികാര ചിന്ത ഉണർത്തി. ദുര്യോധനൻ ശകുനിയെ തന്നെ അഭയം പ്രാപിച്ചു. ഗൂഢതന്ത്രങ്ങളുടെ കിളിരംഗമായ ശകുനിയുടെ ഹൃദയം പല വഴികളിലേക്കും കടന്നു. യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കുക. ചൂത് യുദ്ധമാണ്. ദുര്യോധനന്റെ നിർബന്ധം മൂലം ധൃതരാഷ്ട്രർ പാണ്ഡവരെ ഹസ്തിനപുരത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ കൗരവ പാണ്ഡവർ തമ്മിൽ ചൂതു കളിക്കുവാനുള്ള വേദിയൊരുങ്ങി. സപ്തവ്യസനങ്ങളിലൊന്നാണ് ചൂതുകളി എന്ന് പറഞ്ഞ് ധർമ്മജൻ പിന്മാറാൻ നോക്കി. പക്ഷെ ഒടുവിൽ ചൂതുകളി നടന്നു. ദുര്യോധനു വേണ്ടി മാതുലൻ ശകുനിയാണ് കരുക്കൾ നീക്കിയത്. കലിബാധിതനായ ധർമ്മജൻ ഒരു ഭ്രാന്തനെപ്പോലെ കളിച്ചു. ധനം, ആയുധങ്ങൾ, രാജ്യം ഓരോന്നായി പന്തയം വെച്ച് കളിച്ചു. ഓരോ പ്രാവശ്യവും തോറ്റു. മനസ്സിന്റെ സമനില തകർന്ന ധർമ്മജൻ അനുജന്മാരെ പണയം വെച്ചു, പിന്നീട് ദ്രൗപദിയെയും. ഭീമാർജുനന്മാർ കോപം കൊണ്ട് ജ്വലിച്ചു. സ്വഭാവവാസികളായ ഭീഷ്മരും ദ്രോണരും തലകുനിച്ചിരുന്നു. ദുശാസനൻ ഋതുമതിയായ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അന്തപ്പുരം ഞെട്ടിവിറച്ചു. ധൃതരാഷ്ട്രരും ഭീഷ്മരും വിദുരരും ഒന്നും പറഞ്ഞില്ല. അങ്ങകലെ ദ്വാരകയിൽ രുക്മിണിയുമൊത്ത് കേശവൻ വിശ്രമിക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ ശബ്ദം മാധവന്റെ ഹൃദയതടത്തിൽ വന്നു വീണത്. ഈ സമയം സഭാമണ്ഡപത്തിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചെടുക്കുകയായിരുന്നു. കേശവൻ പാഞ്ചാലിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. ദുശാസനൻ തളർന്നു വീണു. സംഹാരരുദ്രയെപ്പോലെയായ ദ്രൗപദിയെ കണ്ട് എല്ലാവരും ഭയന്നു. ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് ധൃതരാഷ്ട്രർ പുത്രവധുവിനെ മോചിപ്പിച്ചു. ഇഷ്ടമുള്ള വരങ്ങൾ ചോദിക്കുവാൻ പറഞ്ഞു. ഒന്നാമത്തെ

വരത്തിൽ ഭർത്താക്കന്മാരെ മോചിപ്പിച്ചു. രണ്ടാമത്തെ വരത്തിൽ സന്താനങ്ങളെ രക്ഷിച്ചു. കാലം പിന്നെയും കഴിഞ്ഞു. ചൂതുകളിക്ക് വീണ്ടും കളമൊരുങ്ങി. ഇത്തവണ പന്തയം നേരത്തെയാണ്. തോൽക്കുന്നവർ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്തുക. സുയോധനു വേണ്ടി ശകുനി കളിച്ചു. ശകുനിയുടെ കുതന്ത്രത്തിൽ ധർമ്മപുത്രർ പരാജിതനായി. പാണ്ഡവർ 5 പേരും ദ്രൗപദിയും പ്രതിജ്ഞ നിറവേറ്റാൻ വനവാസം ആരംഭിച്ചു. കാമിക വനത്തിലെത്തിയ പാണ്ഡവരെയും ദ്രൗപദിയെയും കേശവൻ ചെന്ന് കണ്ടു. സമാധാനിപ്പിച്ചു. പാണ്ഡവരില്ലാത്ത ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡപുത്രന്മാർ വളർന്നു. സുഭദ്രയുടെ മകൻ അഭിമന്യു യൗവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേശവന് സത്യഭാമയിൽ ഒരു മകൾ ജനിച്ചു. സുന്ദരിയായ അവൾക്ക് സുന്ദരി എന്ന പേര് തന്നെയായിരുന്നു. അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും വാൾപ്രയോഗം കണ്ടിരിക്കുകയായിരുന്നു സത്യഭാമയും സുഭദ്രയും. സുഭദ്ര പറഞ്ഞു, സത്യഭാമയെ, എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നുന്നു. അഭിമന്യുവിന് പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് സുന്ദരിയുടെ മംഗല്യം അവനെക്കൊണ്ട് നടത്തിയാലോ. സത്യഭാമക്കും അത് ഇഷ്ടമായിരുന്നു. അഭിമന്യുവും സുന്ദരിയും തമ്മിലുള്ള പ്രണയം വളർന്നു. ദുര്യോധന പുത്രനായ ലക്ഷ്മണനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ബലരാമൻ്റെ തീരുമാനം. പക്ഷെ പാണ്ഡവർ വനത്തിൽ വസിക്കുമ്പോൾ വിവാഹം നടത്തുന്നതെങ്ങനെ? തനിക്കു വേണ്ടി ലക്ഷ്മണനെ ആലോചിക്കുന്ന കാര്യം അറിഞ്ഞ് സുന്ദരി തളർന്നു വീണു. ബലരാമനാണ് മംഗല്യകർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം എന്നറിഞ്ഞപ്പോൾ സുഭദ്ര തളർന്നുപോയി. അവർ കേശവനെ കണ്ട് അഭയം പറഞ്ഞു. കേശവൻ അവരെ ആശ്വസിപ്പിച്ചു. പിതാവിനെ തേടി അഭിമന്യു കാട്ടിലേക്ക് ചെന്നു. വനത്തിൽ ഒരു പാറപ്പുറത്ത് കിടക്കുകയായിരുന്നു അഭിമന്യു. പെട്ടെന്നൊരു ശബ്ദം കേട്ടുണർന്നപ്പോൾ മുന്നിൽ ഭീകരരൂപിയായ ഒരു രാക്ഷസൻ. അത് ഹിഡുംബി പുത്രനായ ഘടുൽക്കജനായിരുന്നു. പരസ്പരമറിയാതെ അഭിമന്യുവും ഘടുൽക്കജനും പോരു തുടങ്ങി. പിന്നീട് തങ്ങൾ സഹോദരങ്ങളാണെന്നവർ തിരിച്ചറിഞ്ഞു. ഘടുൽക്കജനും അഭിമന്യുവും ദ്വാരകയിലേക്ക് തിരിച്ചു. വഴിയിൽ അർജുനപുത്രനായ ഇരാവനെയും അവർ കണ്ടു. നാഗകന്യകയായ ഉലൂപിക്ക് പിറന്ന മകനാണ് ഇരാവൻ. ദ്വാരകയിൽ സുന്ദരിയുടെ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ദുര്യോധനപുത്രന് ലക്ഷ്മണനെ കൊടുക്കാനാണ് ബലരാമൻ്റെ തീരുമാനം. എന്നാൽ സഭാമണ്ഡപത്തിൽ കയറി നിന്ന് ഘടുൽക്കജൻ വിളിച്ചു പറഞ്ഞു, സുന്ദരി അർജുനപുത്രനായ അഭിമന്യുവിനുള്ളതാണ്. കന്യകയെ ഞങ്ങൾ കൊണ്ടുപോകും. എതിർപ്പുള്ളവർക്ക് ആയുധമെടുക്കാം. പിന്നീട് ഘടുൽക്കജനും ഇരാവനും ചേർന്ന് ശത്രുക്കളെ തോൽപ്പിച്ചു വിട്ടു. കൗരവ സൈന്യം പിന്തിരിഞ്ഞു. അഭിമന്യു സുന്ദരിയുമായി ചെന്ന് കേശവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒരു ദിവസം ഹസ്തിനാപുരത്ത് ദുർവാസാവു മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എത്തി. ദുര്യോധനൻ അവരെ സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാമുനെ, ഞങ്ങളുടെ സഹോദരന്മാരായ പാണ്ഡവർ ഇപ്പോൾ സത്യം പാലിക്കാൻ വേണ്ടി വനവാസം ചെയ്യുകയാണ്. അങ്ങ് അവരെയും അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദുർവാസാവ് പാണ്ഡവരെ തേടി വനത്തിലേക്ക് നടന്നു. പാണ്ഡവർ വസിക്കുന്ന സ്ഥലത്ത് ചെന്നു. ധർമ്മജൻ പറഞ്ഞു, മഹർഷേ, അങ്ങ് നദിയിൽ സ്നാനം ചെയ്തു വന്നാലും അപ്പോഴേക്കും ഭക്ഷണകാലമാകും. ധർമ്മപുത്രർ ദുർവാസാവിനെ ക്ഷണിച്ചത് കണ്ട് പാഞ്ചാലി അമ്പരന്നു. അക്ഷയപാത്രത്തിൽ ഇന്നിനെ ഭക്ഷണമുണ്ടാവുകയില്ല. പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞു. അതറിയാതെയാണ് മഹർഷിയെ ക്ഷണിച്ചത്. ഇനി എന്തു ചെയ്യും? പാഞ്ചാലി കേശവനെ സ്മരിച്ചു. സ്മരണമാത്രയിൽ മുകുന്ദൻ അവിടെയെത്തി. പാഞ്ചാലി പറഞ്ഞു, കേശവ, ഇപ്പോൾ ദുർവാസാവു മഹർഷി വരും. അദ്ദേഹത്തിനും ശിഷ്യന്മാർക്കും ഭക്ഷണം നൽകാതിരുന്നാൽ കോപാകുലനായി മഹർഷി ശപിക്കും. എന്താണ് പരിഹാരം? കേശവൻ പറഞ്ഞു, എനിക്കും നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് കരുതിയാണ് ഇത്ര ധൃതിപ്പെട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കേശവന്റെ വാക്ക് കേട്ടപ്പോൾ പാഞ്ചാലിക്ക് ദുഃഖം സഹിക്കാതായി. കേശവൻ പറഞ്ഞു, പാഞ്ചാലി, എവിടെ നിന്റെ അക്ഷയപാത്രം? എനിക്ക് കഴിക്കാൻ മാത്രം എന്തെങ്കിലും അതിൽ കാണും. വേഗം അതെടുത്തു കൊണ്ടുവരിക. പാഞ്ചാലി അക്ഷയപാത്രം കൊണ്ടുവന്നു. പാത്രത്തിന്റെ വക്കിലിരിക്കുന്ന ഒരു വസ്തുവിൽ കേശവന്റെ ദൃഷ്ടി പതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാഞ്ചാലി, എനിക്കാവശ്യമുള്ള ഭക്ഷണം ഇതിലുണ്ട്. അല്പം ജലം കൂടി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ പാത്രത്തിന്റെ വക്കിൽ പറ്റിയിരുന്ന ഒരു ചീരയിലെ കഷ്ണം എടുത്തു. അപ്പോഴേക്കും ദ്രൗപദി ജലവുമായി വന്നു. ചീര ഭക്ഷിച്ച് ജലവും കുടിച്ച് സംതൃപ്തനായി. കേശവൻ സഹദേവനോട് ചോദിച്ചു, ദുർവാസാവിനെയും ശിഷ്യരെയും കാണുന്നില്ലല്ലോ. അവർ ഭക്ഷണം കഴിക്കണമെന്ന ചിന്തയോടെയാണ് ജലത്തിൽ മുങ്ങിയത്. ഗായത്രി ജപിച്ച് 3 മുങ്ങിക്കാണും. 4 മുങ്ങിയപ്പോൾ ഓരോരുത്തർക്കും വയറുകൾ വീർക്കുന്നതായി തോന്നി. മൃഷ്ടാന്ന ഭോജനം കഴിച്ച അനുഭവം ഓരോരുത്തർക്കുമുണ്ടായി. ദുർവാസാവ് കേശവനെ കണ്ട് നമസ്കരിച്ചു. വനവാസകാലം കഴിയാറായി. വിരാടത്തിലാണ് അജ്ഞാതവാസം. വിരാടരാജാവിൻ്റെ മകൾ ഉത്തരയെ നൃത്തം അഭ്യസിപ്പിച്ചത് അർജുനനാണ്. പാണ്ഡവരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിരാടരാജാവ് ഉത്തരയെ അർജുനൻ വേളി കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അർജുനൻ പറഞ്ഞു,

0: സുഭദ്ര എന്റെ പുത്രവധുവാകും. സുഭദ്രയുടെ മകൻ അഭിമന്യു അവളെ വേളി കഴിക്കും. അഭിമന്യു ഉത്തരയെ വിവാഹം കഴിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225 9000018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കുര്യൻ ചേട്ടന്റെ അരികിലേക്കാണ് പോകുന്നത്. ഒരു കർഷകൻ തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്ത പാഠങ്ങൾ കേൾക്കുന്നത് എപ്പോഴും നമുക്ക് പ്രചോദനമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്തുനിന്നും അദ്ദേഹത്തിന്റെ കാർഷിക യാത്ര തുടരുന്നു. ശ്രദ്ധിക്കാം കുര്യൻ ചേട്ടന്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും.
1: എന്താണ് നമ്മൾ പറയേണ്ടത്? അമ്മയെ ധിക്കരിച്ച് അവൻ്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കുമെന്ന് ബൈബിളിലൊരു വാക്യം കിടക്കും. അമ്മയെന്ന് പറഞ്ഞാൽ ഭൂമി ദേവി, ഭൂമി മാതാവ് എന്നാണ്. ഇതിലെ പഞ്ചമാതാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പഞ്ചമാതാക്കൾ എന്ന് പറയുന്നത് അമ്മ, മണ്ണ്, പശു, തുളസി, നദി. ഇതിൽ മലിനമാകാത്ത ഏതാളെ? ഇന്ന് ഗർഭപാത്രം വാടകയ്ക്ക് അമ്മ മലിനായി, പശു ഹൈബ്രിഡ് അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ളത് മലിനമായി, തുളസി ഹൈബ്രിഡ് പല ഫ്ലേവറിൽ വരികയാണ് മലിനമായി, മണ്ണ് ഏതൊക്കെ ഒത്തിരി മലിനാക്കാവോ അത് മുഴുവൻ മലിനാക്കി, നദി ബാക്കിയുണ്ടോ എവിടെയെങ്കിലും? ശുദ്ധജലം കിട്ടുന്ന ഏതെങ്കിലും നദി ഉണ്ടോ? അപ്പോൾ പഞ്ചമാതാക്കൾ മലിനാക്കി, അസ്തിത്വം പോവുക. ഞാൻ പറഞ്ഞല്ലോ ഭ്രൂണം സൂക്ഷിക്കുന്നു. ഇപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാൽ പീഡനവും ഭ്രൂണം സൂക്ഷിക്കലും മാത്രമല്ല വാർത്ത, നമ്മൾ കാണലില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു ഉദാഹരണം മാത്രമാണ്. എത്രയാണ് കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സന്യാസത്തിലേക്ക് വരും, ഇതൊരു സന്യാസമാണ്. ഒരു ഉപദ്രവവും ഇല്ലാതെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ കൃഷിയും കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം കൃഷിയുണ്ട്. കാട്ടുമൃഗങ്ങൾ

0: പ്രതിരോധിക്കാനുള്ള കുരങ്ങിനുള്ളതും പന്നിക്കുള്ളതും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുരങ്ങിനുള്ളത് പരസ്യമായി കൊടുത്തു, പന്നിക്കുള്ളത് ഗവിക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രം കൊണ്ടുപോയിട്ടാണുള്ളത്. അവരത് റിസൾട്ട് ഫലപ്രദമാണ്, 3 മാസം 4 മാസമായിട്ട് പന്നി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടുവല്ലോ, ഞാനിവിടെ ഈ കാട്ടിൻ്റെ നടുക്ക് ഇത് പറിക്കുന്നുണ്ട്, ഈ വാഴ സാധനമല്ല ഇവിടെ നിൽപ്പുണ്ട്. ഇന്നലെ ഇന്നും ഉച്ചവരെ പന്നി വന്നിട്ടില്ല.
1: കുര്യൻചേട്ടൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയത് ഈ ഒരു പന്നിക്കും കുരങ്ങിനുമെതിരെയുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ്?
0: അല്ല അല്ല, തീർച്ചയായിട്ടും ഞാൻ ജൈവ കർഷകനായത് തന്നെയാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ജൈവ കർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 2021. അതിന് മുമ്പ് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല സംഘടനകളും ജൈവ കൃഷി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിലുള്ള. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ, അപ്പം ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ജൈവ രീതിയിലാണ് ചെയ്യണം, അതിനുവേണ്ടി മെത്തേഡ് അങ്ങനെയുള്ള രീതികൾ, പിന്നെ ഈ തട്ടുകളായി തിരിക്കുക, മണ്ണൊലിച്ചു പോകാതെ സംരക്ഷിക്കുക. ഇപ്പം ഞാൻ ഈ ലീസിനെടുത്ത ഭൂമിയിൽ ഈ കൃഷി മുഴുവൻ ഈ ജോലി മുഴുവൻ ചെയ്തിട്ട് ഞാൻ നാളെ വീണ് മരിച്ചാലും ഈ മണ്ണിലുള്ള ഉർവരത അവിടെ തന്നെ ഉണ്ടാവും. അത് നാളെ വരുന്ന തലമുറയ്ക്ക് കൈമാറിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ഇത് വാങ്ങിയ സ്ഥലമല്ല, ലീസിനെടുത്ത സ്ഥലമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെ അടുത്ത തലമുറയ്ക്ക് ആരോ ആവട്ടെ. അങ്ങനെ കൈമാറി കിട്ടിയതല്ലേ ഈ ഭൂമി നമുക്ക് 70 വർഷം മുമ്പ് അല്ലേ. ഞാൻ ഈ ഉപയോഗിക്കുന്നു, എനിക്ക് ശേഷവും പോകണ്ടേ, അങ്ങോട്ട് പോകണം. അവരെ ഇതെല്ലാം ആഹാരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മണ്ണിലാണ്. അതിൽ അത് ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശത്തിൽ നിന്ന്, സൗരോർജ്ജത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വലിച്ചെടുത്തിട്ടാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ പ്രകൃതിയെ നമിച്ചേ പറ്റുള്ളൂ. ഇവിടെ പല ഘടകങ്ങളുണ്ട്, തേനീച്ചയുടെ സ്വാധീനം, മറ്റ് ഷഡ്പദങ്ങളുടെ സ്വാധീനം, ഇതൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കീടങ്ങളായി കാണണ്ട, എല്ലാവർക്കും പ്രകൃതിയിലൊരു ധർമ്മമുണ്ട്, അതിനെ മാറ്റി നിർത്തുക, കൊല്ലരുത്, മാനിഷാദ എന്നാണ് വാൽമീകി പറഞ്ഞത്.
1: എല്ലാത്തിനെയും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ
0: തീർച്ചയായിട്ടും അതാണ് ശാസ്ത്രം,
1: എല്ലാം മിത്രങ്ങളാവും.
0: തീർച്ചയായിട്ടും അതാണ്.
1: അതുപോലെ നമ്മൾ പലപ്പോഴും കൃഷി ചെയ്യുന്നതിൽ ഇപ്പൊ വാഴ വെച്ചു, വാഴയിൽ കൊലകുത്തുക എന്നുള്ളതോടുകൂടി ആ ബാക്കിയുള്ള സാധനങ്ങൾ കളയുന്നു. അതുപോലെ ഓരോന്നും കപ്പയിൽ പലപ്പോഴും നമ്മൾ കപ്പയുടെ ആ തണ്ട് മിക്കവാറും നമ്മളെ സ്ഥലങ്ങളിലൊക്കെ ആ കപ്പ കളച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയാണ്. പിന്നെ അതുപോലെ ഓരോന്നിലും അത് കൃത്യമായ രീതിയിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന കുറേ കൂടി ലാഭകരം.
0: തീർച്ചയായിട്ടും, അതായത് കപ്പത്തണ്ട് ഞങ്ങളിപ്പോൾ നേരിട്ട് കന്നുകാലിക്ക് കൊടുക്കുകയാണ്, അത് ചവച്ച് പൊട്ടിച്ച് തിന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ധാരാളം കപ്പ കൃഷി ചെയ്യുകയും ഈ തണ്ടിനെ കാലിത്തീറ്റയാക്കി മാറ്റുകയും ചെയ്യാം. ഇതിനെ പൊടിച്ച്, അതായത് ഇപ്പോൾ ഞാൻ പറയലേ പഞ്ചാബ് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ ഗോതമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ, ചോളം വിളവെടുത്ത് കഴിഞ്ഞാൽ അവർ തീ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ചെയ്യേണ്ടത് അതല്ല, ഇത് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് അരിഞ്ഞ് പൊടിച്ച് സൈലേജ് പോലെ ആക്കിയിട്ട് കൃഷിക്ക് മൾച്ചിങ്ങിന് ഉപയോഗിച്ചുകൂടെ. ഇതിൻ്റെ തണ്ടിൽ ധാരാളം ന്യൂട്രീഷൻസ് ഉണ്ട്, ആ ചെടി വലിച്ചെടുത്ത ന്യൂട്രീഷൻസ് ഉണ്ട്. ഇത് കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള ഉപ ഉൽപ്പന്നമായി മാറും. ഇപ്പം നമ്മൾ ചകിരിപ്പൊടിയുടെ പുറകെയല്ലേ പോണേ, ഇപ്പോൾ പുല്ലുപയോഗിച്ച് നമുക്ക് ചെയ്തുകൂടെ. അപ്പോൾ ഈ തണ്ടുകളെല്ലാം പൊടിച്ച് നമുക്ക് പിന്നെ വലിയ ലോഡ് കണക്കിന്, ലോഡ് ടൺ കണക്കിനാണ് ഈ സാധനം. ഇതിനെ എന്തുകൊണ്ട് പൊടിക്കാനൊരു മെഷീൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ തീട്ടിയോ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് വിടേണ്ട കാര്യമില്ലോ. അപ്പോൾ അത് കർഷകനൊരു വരുമാനമാണ്, ഇതേ കർഷകന് തന്നെ അത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം പൊടിഞ്ഞ് ചേരുന്നത് കൊണ്ട് അത് മണ്ണിൽ മൾച്ചിങ് ആയിട്ട് വരും, കളകളെ നിയന്ത്രിക്കാൻ പറ്റും, അതേ പൊതയെ അതിലേക്ക് കൊടുക്കാം. കുവയക്കയുടെ അതേ മെത്തേഡാണ്. ഇപ്പോൾ വാഴപ്പിണ്ടിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു, കൊല വെട്ടിക്കഴിഞ്ഞാൽ ഈ വാഴപ്പിണ്ടി കിളച്ച് പൊതിച്ച് നിങ്ങൾ ആ കപ്പ ഇട്ടത് ശ്രദ്ധിച്ചോ, താഴെ അതിങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ വാഴപ്പിണ്ടി അടുക്കിയിട്ട് മണ്ണ് മൂടിയിട്ടാണുള്ളത്. അതിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വാഴപ്പിണ്ടി ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് കൃഷിക്ക് ഏറ്റവും അധികം വിളവ് വേണ്ടത് പൊട്ടാസ്യമാണ്. ഇത് അഴുകി വരുമ്പോഴേക്കും ആ കപ്പ മുളച്ച് അതിൽ വേര് പാകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ അവിഞ്ഞു കഴിയുമ്പോൾ അവിടെ നല്ല എയർ പെർമെൻറ്റേഷൻ ഉണ്ട്, ഈ മണ്ണിനടി നല്ല വായു സഞ്ചാരം ഉണ്ടാവും. പുതുമഴ പെയ്യുമ്പോൾ ആ കിഴങ്ങ് വാഴപ്പിണ്ടിയുടെ അത്രയുള്ള കപ്പ കിഴങ്ങുണ്ടാവും, അവിടെ വളവിൻ്റെ അടി കിടപ്പുണ്ട്. അപ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യാൻ ഈ ഭൂമിക്കേ പറ്റുള്ളൂ.
1: നമ്മൾ തിരിച്ചറിയാതെ പലരും ഉപേക്ഷിക്കുകയാണ്.
0: അല്ല, ഇത് നമ്മൾ എന്താ ചെയ്യണം, എല്ലാം കത്തിക്കുമല്ലേ, കത്തിക്കരുത്, വീണഴുകട്ടെ, മണ്ണിൽ വീണ് അഴുകണം എന്നാണ് ശാസ്ത്രം. ഇപ്പം കത്തിക്കേണ്ടത് കത്തി, ഭയങ്കര മുള്ളാണെങ്കിൽ അതൊന്ന് കത്തിക്കണം, അത് കുറച്ച് ഭാഗത്തല്ലേ ഉള്ളൂ. കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബയോ ബാക്ടീരിയകളെല്ലാം പോവും, ഫംഗസടക്കമുള്ളവരും. കാരണം ഒരു കാലത്ത് പൊനം കൃഷിയിൽ കത്തിച്ചിരുന്നു, കാരണം വലിയ കാടിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് പക്ഷേ അത് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അപകടം.
1: നമ്മുടെ മിത്രകീടങ്ങൾ ഉൾപ്പെടെ
0: നശിച്ചു പോകും. തീർച്ചയായിട്ടും
2: അന്തരീക്ഷ മലിനീകരണം,
0: അല്ല മലിനീകരണം അവിടെ നിൽക്കട്ടെ. കാരണം ഇന്ന് പൗരാണികമായി നമ്മളെല്ലാവരും ഈ കുടിയേറ്റ കാലഘട്ടത്തിൽ ഈ മലബാർ മുഴുവൻ വെട്ടിത്തെളിച്ച് കത്തിച്ചു തന്നെയാണ് കൃഷി ചെയ്തിരുന്നത്. അന്ന് ഉണ്ടാകാത്ത മലിനീകരണത്തെക്കുറിച്ച് ഇന്ന് ഈ ശാസ്ത്രം പറയുന്നതിൽ വലിയ കഥയൊന്നും. ഈ മലിനീകരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാദിക്കുന്നവരെ നമ്മളൊന്ന് പഠിക്കണം. അവൻ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ എന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തെരുവുനായ ശല്യത്തിനെതിരെ പ്രതികരിക്കുന്നവർ തൃപ്പൂണിത്തറയിൽ 5 നിലയുള്ള ഫ്ലാറ്റിന് മുകളിലാണ് താമസിക്കുന്നത്.

0: അവർക്ക് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് വി ഡി രാജപ്പൻ്റെ പാമ്പിനെ പേടിച്ച് പാടത്തിറങ്ങൂല എന്നൊരു കവിത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അഞ്ച് നിലയുടെ മുകളിലുള്ളവന് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരൻ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ, തൊഴിൽ എടുത്ത് ജീവിക്കുന്നവൻ റോഡിൽ നടന്നു പോകുമ്പോൾ പട്ടി കടിച്ചാൽ ആ പട്ടിയെ കൊല്ലരുതെന്നും അതിനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നും അതിനെ കൂട്ടിലടക്കരുതെന്നൊക്കെ പറയുന്ന പ്രകൃതി സ്നേഹികളെ കുറിച്ചാണ്. അപ്പോൾ ഇത് വാക്സിൻ കമ്പനി കാശ് കൊടുത്തിട്ടാണ് ഇവൻ പറയുന്നതെന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇത് ചെന്ന് നിൽക്കുന്ന ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ പിന്നിലായിരിക്കും.
1: കുര്യൻചേട്ടൻ, ഈ 10-35 വർഷം മുമ്പേ വരുമ്പോൾ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന വെള്ളം കുത്തി ഒലിച്ചു പോകുന്നൊരു ഭൂമിയായിരിക്കും.
2: അതെ,
1: ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ഇതിനെ കയ്യാല കെട്ടി മുഴുവൻ സ്ഥലവും വേർതിരിക്കപ്പെട്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമല്ലേ?
2: അതെ,
1: മറ്റ് ആളുകളെയൊക്കെ വെച്ചാണോ ചെയ്യുന്നത്?
0: ആരും കൂട്ടുന്നില്ല,
1: എല്ലാം സ്വന്തം അധ്വാനമാണ്.
0: അതെ അതെ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഈ പറമ്പ് കംപ്ലീറ്റ് പണി തീർന്നു, കയ്യാലെല്ലാം വെച്ച് പണി തീർന്നു. ഞാനും വാർദ്ധക്യത്തിൽ എത്തി, എനിക്ക് ഇനി വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെന്ന് വെച്ചാൽ ഒരു ഭൂമി കിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ നമ്മളൊരു ലൈൻ എടുത്ത് അതിലേക്ക് വെറുതെ അടിച്ചു വെക്കും. ചരടൊന്നുമില്ല, ഒരു ഏകദേശം ഒരു ഉദ്ദേശത്തിൽ അങ്ങ് അടിച്ചു. ഇത് ക്രമമായി ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ചെയ്ത് തീർന്നതല്ല. ഓരോ ജോലി ചെയ്യുമ്പോഴും കിട്ടുന്ന കല്ലിനെ നമ്മൾ വെറുക്കി അവിടെ വയ്ക്കും. ഇന്ന് ഈ ഭൂമിയിൽ തവിട് പോലുള്ള ഈ മണ്ണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങളുടെ അധ്വാനമുണ്ട്. അതിൽ ചിലപ്പോൾ കപ്പയിട്ടിട്ടുണ്ടാവും, ഇഞ്ചി നട്ടിട്ടുണ്ടാവും, ചോളം നട്ടിട്ടുണ്ടാവും, പച്ചക്കറി നട്ടിട്ടുണ്ടാവും. ഈ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ കല്ലുകളെല്ലാം പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൂട്ടി, അങ്ങനെ ഈ കയ്യാല രൂപപ്പെട്ടു. ഇനി ഇത് എത്ര കാലം നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം? ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇട്ട വള അതിലുണ്ട്, ആ ചെടി വലിച്ചത് കഴിഞ്ഞ് ബാക്കി ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അഴുകിച്ചേരുന്നു. ഞാനിപ്പോൾ പയറിട്ടടുത്തുണ്ടോ, വാഴയുടെ പിണ്ടി എല്ലാം സെൻട്രറിൽ വെച്ചിരിക്കുന്നുണ്ടോ, അത് മുഴുവൻ കൊത്തിക്കൂട്ടി ഇനി കപ്പയിടും, മേലെ കൊത്തിക്കൂട്ടി കപ്പയിടും. നമുക്ക് ഉൽപ്പന്നം കിട്ടിയാൽ പോരെ.
3: ഈ ഭാഗം ഇവിടെ തീരുകയാണ്. പക്ഷേ കുര്യൻചേട്ടന്റെ കാർഷിക വിശേഷങ്ങൾ തീരുന്നില്ല. കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

പക്ഷികളെ ധാരാളമായി കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് എന്നും പേടി സ്വപ്നമാണ് പക്ഷിപ്പനി. പക്ഷികളിലെ പ്ലാഗ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിരോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഓർത്തോമിക്സോ എന്ന വൈറസ് കുടുംബത്തിലെ ഏവിയൻ ഇൻഫ്ലുവൻസ എ എന്ന വൈറസുകളാണ് പക്ഷിപ്പനിക്ക് കാരണമാവുന്നത്. രോഗവാഹകരും രോഗബാധിതരുമായ പക്ഷികൾ അവയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങളിലൂടെയും കാഷ്ഠത്തിലൂടെയും ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെ ധാരാളമായി പുറന്തള്ളും. ഈ പക്ഷികളുമായും സ്രവങ്ങളും കാഷ്ഠവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗാണുമലിനമായ തീറ്റ, കുടിവെള്ളം എന്നിവയെല്ലാം വഴിയും പരോക്ഷമായും രോഗം പടർന്നു പിടിക്കും. ചെറിയ ദൂരപരിധിയിൽ രോഗാണുമലിനമായ ജലകണികകൾ, തൂവൽ, പൊടിപടലങ്ങൾ എന്നിവ വഴി വായുവിലൂടെയും രോഗവ്യാപനം നടക്കും. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനകം പക്ഷികൾ കൂട്ടമായി ചത്തൊടുങ്ങും. ലക്ഷണങ്ങൾ ഏതെങ്കിലും പ്രകടമാകുന്നതിന് മുൻപ് തന്നെ പക്ഷികൾ കൂട്ടമായി ചത്തുവീഴാനും അതിതീവ്ര വൈറസ് ബാധയിൽ സാധ്യതയുണ്ട്. പക്ഷികൾ കൂട്ടമായി ചാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അടുത്ത മൃഗാശുപത്രിയിൽ വിവരമറിയിക്കണം. രോഗം സ്ഥിരീകരിച്ചതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്ന് സുരക്ഷിതമായി സംസ്കരിക്കണം. ഇതാണ് ദേശീയ പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോകോൾ നിർദ്ദേശിക്കുന്ന നിയന്ത്രണ മാർഗം. ഒപ്പം അവയുടെ മുട്ട, തീറ്റ, കാഷ്ഠം എന്നിവയടക്കമുള്ള മറ്റ് ജൈവ മാലിന്യങ്ങൾ എന്നിവയും സുരക്ഷിതമായി സംസ്കരിക്കണം. രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായവർ, പക്ഷിയുടെ കാഷ്ഠം വളമായി ഉപയോഗിക്കുന്ന കർഷകർ, രോഗബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടവർ, രോഗബാധിത മേഖലകളിൽ താമസിക്കുന്നവർ എന്നിവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. രോഗം ബാധിച്ചവയെയും ചത്തുവീണ പക്ഷികളെയും കൈകാര്യം ചെയ്യുമ്പോൾ മാസ്ക്, കയ്യുറ, ഏപ്രൺ, ഗോഗിൾ, ഗംബൂട്ട് തുടങ്ങിയ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. രോഗബാധിത മേഖലയിൽ നിന്നും പക്ഷികളെയും പക്ഷികളുടെ തീറ്റ, മുട്ട, മാംസം, ഫാം ഉപകരണങ്ങൾ എന്നിവയും തൂവൽ, കാഷ്ഠം എന്നിവയടക്കമുള്ള ജൈവ മാലിന്യങ്ങളും മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവാൻ പാടില്ല. ചുറ്റുവട്ടങ്ങളിൽ പറന്നു നടക്കുന്ന നാട്ടുപക്ഷികളും കാട്ടുപക്ഷികളും ദേശാടന പക്ഷികളുമെല്ലാം രോഗവാഹകരും രോഗബാധിതരുമാവാനിടയുണ്ട്. വളർത്തുപക്ഷികളുമായി ദേശാടന

0: കാട്ടുപക്ഷികളുടെയും സമ്പർക്കം തടയാൻ ഫലപ്രദമായ ജൈവ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം. രോഗം കണ്ടെത്തിയതിന് 10 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ കോഴികളെയും താറാവുകളെയും മറ്റു വളർത്തുപക്ഷികളെയും അഴിച്ചുവിട്ട് വളർത്തുന്നത് താൽക്കാലികമായി ഒഴിവാക്കണം. ദേശാടന കിളികളെയും മറ്റും ആകർഷിക്കുന്ന തരത്തിൽ തീറ്റ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഫാമിന്റെ പരിധിയിൽ നിക്ഷേപിക്കരുത്. ജലപക്ഷികളും ദേശാടന പക്ഷികളും വന്നിറങ്ങാത്ത രീതിയിൽ ജലസംഭരണികളും ടാങ്കുകളും നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി അടച്ചു സൂക്ഷിക്കണം. മതിയായ അണുനശീകരണം നടത്തിയതിനു ശേഷം മാത്രമേ തൊഴിലാളികളെയും വാഹനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെയുമെല്ലാം ഫാമിനകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ. അനാവശ്യ സന്ദർശകരെ ഫാമിൽ അനുവദിക്കരുത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഏറെ പ്രധാനം. ഗ്ലൂട്ടറൽഡിഹൈഡ് സംയുക്തങ്ങൾ അടങ്ങിയ കോഴ്സൊലിൻ, ലൈസോൾ, 2% വീര്യമുള്ള കാസ്റ്റിക് സോഡ ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നിവയെല്ലാം ഫാമിൽ ഉപയോഗിക്കാവുന്നതും ഇൻഫ്ലുവൻസ വൈറസുകളെ നശിപ്പിക്കുന്നതുമായ മികച്ച അണുനാശിനികളാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിംഗ് പൗഡറും പക്ഷിപ്പനി വൈറസുകളെ തടയാൻ ഉപയോഗിക്കാവുന്ന മികച്ച അണുനാശിനിയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ കലക്കി കൂടും പരിസരവും വൃത്തിയാക്കാം. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കോഴിയിറച്ചിയും മുട്ടയും കഴിക്കുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ ഇവ പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇറച്ചിയോ മുട്ടയോ കഴിക്കുന്നതിനായി തയ്യാറാക്കുമ്പോൾ അവ നന്നായി വെന്തതാണെന്ന് ഉറപ്പുവരുത്തണം. 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ 3 മുതൽ 5 മിനിറ്റിനകം പക്ഷിപ്പനി പരത്തുന്ന വൈറസുകൾ നശിക്കും. പച്ചമുട്ട കഴിക്കുന്നതും ബുൾസൈ പോലുള്ള പാതിവെന്ത വിഭവങ്ങളും ഹാഫ് കുക്ഡ് ഇറച്ചിയും മുട്ടയും പൂർണ്ണമായും ഒഴിവാക്കണം. ഇറച്ചി പാകം ചെയ്യുമ്പോൾ പിങ്ക് നിറം മാറി നന്നായി വെന്തെന്ന് ഉറപ്പാക്കണം. ഫ്രീസറിലെ തണുപ്പിൽ പക്ഷിപ്പനി വൈറസുകൾ നശിക്കില്ല. 4 ഡിഗ്രി താപനിലയിൽ 1 മാസത്തിലേറെയും 32 ഡിഗ്രിയിൽ 1 ആഴ്ചയോളവും വൈറസ് നിലനിൽക്കും. അതിനാൽ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് മാത്രം ഇറച്ചി സുരക്ഷിതമാകില്ല. ശരിയായി പാചകം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം. കോഴി, താറാവ് എന്നിവയുടെ ഇറച്ചി കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. മുട്ടത്തോടിൽ കാഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുൻപ് സോപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. വിയർപ്പുതുള്ളികൾ പൊന്നാക്കി മാറ്റുന്ന കർഷക മനസ്സുകളുടെ കൂടെ എന്നും റേഡിയോ മലബാർ ഹരിത സമൃദ്ധി. കാർഷിക വിശേഷങ്ങളും കർഷകരുടെ അനുഭവങ്ങളും അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ, ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ച.

0: ഡിസ്പെൻസറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ,
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. മുംബൈയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഫിൻടെക് പ്രയാണം പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും എത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവ്സാരിയിൽ BJP പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ അവസാന വ്യക്തിയിലേക്കും എത്തുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 22 ഗുജറാത്തിലെ ഏക്താ നഗറിൽ സമ്മാനിക്കും. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും സ്വീകരിക്കും. യാമി ഗൌതമാണ് മികച്ച നടി. ആഗോള ഉൽപാദന കേന്ദ്രം എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയിലധികം വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
3: വികസിത് ഭാരത് സങ്കൽപ്പ് കീ സപ്തധാര കാ ആഹ്വാൻ കിയാ. ഇസ് സപ്തധാര മേ ഏക ധാര ഗതിശക്തി കീ ഭീ ഹൈ. ആജ് 2800 കിലോമീറ്റർ സേ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ.
2: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ITI ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. PM സേതു പദ്ധതിയുടെ 5th നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടത്തുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിലെത്തി. കൊളംബോയിലെ ഭണ്ഡാർ നായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീലങ്കൻ ഉപപ്രതിരോധ മന്ത്രി അരുണ ജയശേഖരയും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝായും ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ്

0: എംപി രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് റദ്ദാക്കാനാകില്ലെന്ന് മുംബൈ ഹൈക്കോടതി. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജി ജസ്റ്റിസ് എൻ ആർ ബോർക്കറുടെ സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി മജിസ്ട്രേറ്റ് കോടതി നടപടികൾ നിർത്തിവച്ച മുൻ ഉത്തരവ് ആറാഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2018 നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും സമിതി വിലയിരുത്തും. റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് സിപിഐഎം നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ഇൻവെസ്റ്റ് യു പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് കിരൺ ആനന്ദുമായി ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കുലിക്കോട്.
2: ഏകദേശം 25 കോടി ജനസംഖ്യയും യുവജന തൊഴിൽ ശേഷിയുമുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സുപ്രധാന മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇൻവെസ്റ്റ് യു പി സിഇഒ വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു. കേരളം ഉത്തർപ്രദേശ് സഹകരണത്തിൽ വിനോദസഞ്ചാരം മികച്ച മേഖലയായി വിലയിരുത്തപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മാതൃകകളെ ഉത്തർപ്രദേശ് പഠിച്ചു വരികയാണെന്നും കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാരുമായും ഹോസ്പിറ്റാലിറ്റി മേഖലയുമായും കൂടുതൽ സഹകരണം സ്വാഗതം ചെയ്യുന്നതായും സിഇഒ വ്യക്തമാക്കി.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
3: So far we have sent 95 tons of relief material on board 7 aircraft and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാര റിക്കർവ് പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാര വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർ കുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ SC ST OBC എന്നിങ്ങനെ പൊതുവായ തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27,00,000+ ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് Place to celebrate happiness.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക്

0: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1999 പുറത്തിറങ്ങിയ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: നുഴഞ്ഞു കയറണേ, നീ എന്താ പാകിസ്ഥാന്റെ ആളാ? നുഴഞ്ഞു കയറാതെ കാറുകളല്ല.
3: ഞാൻ വണ്ടി കയറാൻ വന്നതാ. ദേ വണ്ടി പോയി, ഞാൻ എന്ത് ചെയ്യും?
2: ഓ, വണ്ടി കയറാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതേ റോട്ടിൽ ഇറങ്ങിക്കു, അല്ലേ തമിഴ വണ്ടി വന്ന് കേറി പൊക്കോളും.
3: ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവില്ല അല്ലേ? അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി.
4: ചിക്കട്ടന്റെ കാഴ്ച
3: ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് വരും ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി.
4: ഇത് ഇവനെ പോലുള്ള ഒരു സ്ഥിരം പരിപാടിയാ, മര്യാദക്ക് കാശ് കൊടുത്തിട്ട് കൂടാ.
3: അങ്ങനെ പറയരുത് ചേട്ടാ, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നി ചേട്ടനല്ലേ, എനിക്ക് ശ്ലോകം അറിയാം. ഓം സസ്സവതൂർപരിണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ നോയം.
4: നിന്നെ കണ്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ.
3: അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൻ ഒരു പണിയെ, ഈ വിളിച്ച് തിരിച്ചെടുത്തോ.
4: അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി.
3: പള്ളി എവിടെയാ? അയ്യോ, ഇതെടുക്കരുത് ഇതെടുക്കരുത്, അകപ്പാട് കൂടി. എനിക്ക് കല്ലൂർക്കാരന്റെ വീട്ടിൽ പോകാനുള്ളതാ.
4: കല്ലൂർക്കാരന്റെ വീടോ?
3: അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ.
4: കല്ലൂർക്കാരന്റെ
3: മകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ.
5: ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക.
6: എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാടിനോട് കാര്യം പറയരുത്.
7: കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വിലയോ?
6: കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ?
3: വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അതിന്റെ കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുട്ടിക്കണ. കഞ്ഞിയില്ല എന്തിന്?
1: കെ കെ ഹരിദാസ് സംവിധാനം ചെയ്ത് 1999 നവംബർ 26 പുറത്തിറങ്ങിയ ഒരു ജനപ്രിയ മലയാളം ആക്ഷൻ കോമഡി ചലച്ചിത്രമാണ് പഞ്ചപാണ്ഡവർ. അക്കാലത്തെ മുൻനിര ഹാസ്യ സ്വഭാവ നടന്മാർ അണിനിരന്ന ഈ ചിത്രം ഇന്നും അതിൻ്റെ മികച്ച കോമഡി രംഗങ്ങളാൽ പ്രേക്ഷക മനസ്സുകളിൽ നിലനിൽക്കുന്നു. ഒരു രാജകുടുംബത്തിലെ രാജകുമാരിയെ വധിക്കാൻ വില്ലന്മാർ ഏൽപ്പിക്കുന്ന 5 തദ്ദേശീയ ഗുണ്ടകളുടെ കഥയാണിത്. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഇവർ ഒരു സിനിമ ഷൂട്ടിംഗ് സംഘത്തിന്റെ വ്യാജേന കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറുന്നു. എന്നാൽ കൊട്ടാരത്തിൽ എത്തിയ ശേഷം രാജകുമാരി അനുഭവിക്കുന്ന ദുരൂഹമായ ഭൂതകാലത്തെക്കുറിച്ചും അവർ നേരിടുന്ന അനീതികളെക്കുറിച്ചും ഈ സംഘം മനസ്സിലാക്കുന്നു. അതോടെ അവർ മനസ്സുമാറി രാജകുമാരിയെ കൊല്ലുന്നതിന് പകരം അവരുടെ സംരക്ഷകരായി മാറാൻ തീരുമാനിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം.
3: കാശില്ലല്ലേ?

0: എങ്ങനെ മനസ്സിലായി?
1: എങ്ങോട്ടാ പോകേണ്ടത്?
0: കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ?
2: വകയിലൊരു ബന്ധുവാ.
0: ഓട്ടർഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ, ചേട്ടാ, ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി ചോദിച്ച വണ്ടി ഇട്ടോടണം തെണ്ടികളോ? ഹായ് അപ്പൂപ്പൻഡാടി, നല്ല രസം. മാഷെ, ഞാനീ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ?
3: എന്തോ?
0: ഞാനീ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്?
3: സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി.
0: ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി.
3: ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട്. എന്താ നടക്കുന്നുണ്ട്?
1: യുദ്ധത്തിന്റെ കളി.
0: അതെ മാഷേ, ഈ കല്ലൂർക്കാരന്റെ വീടേതാ? കല്ലൂർക്കാരൻ അറിയോ?
1: അറിയുന്നോ? കല്ലൂർക്കാരന്റെ ആരാ?
0: വകയിലൊരു അനീന. നാട്ടീന്ന്?
3: ഏത് വകയില്?
0: വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ.
1: എന്താ പേര്?
0: സത്യനാരായണൻ. ബ്രാഹ്മണനാ, സംശയിക്കണ്ട, ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാരന്റെ
1: അനിയനാണ്. അഞ്ചാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം.
0: ഈശ്വര, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ?
1: കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇതാ, ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ.
4: പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എന്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാട മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നൊരവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു. കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുത്. അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ. ബികോം
0: ഒരു ലാർജ്.
1: എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്ക് പതിവുള്ളതാ. കുടിക്കില്ലേ?
0: പിന്നെ
1: സാധാരണ കല്ലൂർക്കാടന്മാർ വന്നാൽ ഒരു 3-4 സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാറങ്ങനെ അല്ലല്ലോ.
4: അപ്പൊ ഞാനൊരു 3-4 ബീറുകുപ്പിയെങ്കിലും പൊട്ടിക്കണം.
0: ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1,000 നന്ദി.
5: സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ 5 പേരെയും മറ്റു പ്രധാന വേഷങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ്. വിജയരാഘവൻ, കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, സൈനുദ്ദീൻ, മാമുക്കോയ, കസ്തൂരി, സിതാര, രാജൻ പി ദേവ്, ജഗദീഷ് ശ്രീകുമാർ, സ്ഫടികം ജോർജ്, ടിനി ടോം, അബു സലീം എന്നിവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്.
6: ഉണ്ടാക്കിട്ടാ

0: അയക്കണം. എന്താണ് കച്ചവടത്തിന് പോണം?
1: കല്ലൂർക്കാരന്മാരെ, ചന്ദ്രാപ്പിതിക്കാരോട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ. ഇവിടെ കിടന്ന് വേഷം കെട്ടിയോ മുത്ത കീറോ എല്ലാത്തിനെയും
0: കീറിക്കളയാൻ ഞങ്ങൾ എന്താ കടലസ? എടാ ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കയ്യും തല്ലുപിടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്.
2: മിക്കവാറും അതും കൊണ്ട് ഞങ്ങൾ പോകും.
3: എന്തിനാ പ്രശ്നമാക്കണത്? ആ കൈയും കാലം കൊണ്ട്
1: പിടിച്ചോ.
0: മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാലം കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു.
4: കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്.
2: പോയിട്ട് കാര്യമുണ്ടായിരുന്നു ഇഷ്ട അപ്പളേ, ആ കാശ കിട്ടക്കൊള്ളായിരുന്നു.
4: ഏത് കാശ്?
2: ഏത് കാശെന്നോ മുതലാളി, കല്ലൂർക്കാടന്മാരുടെ വേഷം കെട്ടോ
0: തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും.
4: ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി.
0: അനിയനാ? ഏതനിയൻ?
4: അഞ്ചാമത്തെ അനിയൻ.
2: അഞ്ചാമത്തെ അനിയൻ?
0: ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ അഞ്ചാമത്തെ അനിയൻ.
2: എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശാ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പേര് ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ.
5: അഞ്ചാമത്തെ അനിയൻ ഞാനല്ല, ഞാനല്ല കാശ് വാങ്ങിച്ചത്, ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ.
0: മല, ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് പിന്നെ വേണ്ട. നാവറക്കടാ ശാലി. ഹലോ, കല്ലൂർക്കാടൻ വർക്കിംഗ് സ്പീക്കിംഗ്.
5: കണ്ട കണ്ട, ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാനില്ലാന്ന് പറഞ്ഞു ഫോൺ വന്ന് കണ്ടില്ലേ?
0: മല, പതിനായിരം പ്ലസ് അയ്യായിരം 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്.
1: കല്ലൂർക്കാടാ.
0: എന്താണോ പറഞ്ഞോ?
1: അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും
0: കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: എന്താ പ്രശ്നം?
0: ഇടോ തന്റെ കാശ് പിടിച്ച് ഇവനാണോ?
1: അത് ഇയാളല്ല, മറ്റേയാളാ.
0: മറ്റവനാ? ഇവനെ
5: ഇയാളും
1: അല്ല, അഞ്ചാമത്തെ അനീന.
0: ഏതാണ് അഞ്ചാമത്തെ അനിയൻ?
5: അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം.
6: സത്യ കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ നിയൻ.
5: എങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്? അല്ല കല്ലൂർക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത്? മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല്
2: കുടിച്ചിട്ടുള്ളമാരാണ്.
7: ഹലോ, ആ തീയന്തോന്ന് ആടോ.
2: ഹലോ, ഒന്നുകൂടെ വന്ന്.
7: ഇങ്ങനെ ആടോ,
2: ഇവിടെ പുതിയതാണല്ലേ?
7: പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും.
2: എന്താ പേര്?
7: കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ?
2: ഉവ്വ്,
7: കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തെ അനിയൻ.
2: സത്യ ആണ് അഞ്ചാമത്തെ തല്ലി അല്ലേ? കല്ലൂർക്കാരന്റെ അഞ്ചാമത്തെ അനിയാ? ഒന്ന് നിന്നേ, കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാണോ?
7: എന്താ സംശയം?
2: വെറുതെ ചോദിച്ചാ, എനിക്കൊരു സഹായം ചെയ്യോ? ഒരു ചെറിയ സഹായം.
7: എന്താ, ആരെങ്കിലും കൊല്ലാനാണോ?
2: അതൊന്നല്ല, ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം.
7: ഏതാ വീപ്പുകുറ്റിയോ?
2: അതെ അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. 1,000 രൂപയാണ് തരാം.
7: ഒരു 2,000 രൂപരോ?
2: 2,000.
7: ചേട്ടാ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെയ്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം.
0: എന്ത് തരും?
7: എന്ത് വേണം?
0: എന്ത് തരും?
7: 100 രൂപ.
0: 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം.
7: ഒരടിക്ക് 500 രൂപയോ?
0: അവരടിക്ക് 500 രൂപ കുറഞ്ഞ വാങ്ങിക്കാറില്ല.
7: 100, 200, 300, 400, 500.
0: പിടി
8: ഇതെന്തു പാട്ട്? ഈ പാട്ടിന്ന് അവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്ത് പിടി. 100 രൂപ ടിപ്പ്. മുട്ട അടിച്ചോ.
9: എന്റെ കഫൂറെ, ഇപ്പൊ ഒരു രസമുണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണ കുറ്റിക്കൊണ്ട് അടി വന്നു. ഞാൻ 500 രൂപ വേണോന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ.
8: എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്തു 500 രൂപയും കൂടി വാങ്ങണ്ടേ?
9: അതിനോ പോയില്ലേ
8: എന്റെ പൊന്നാര വർക്കി. അതാണ് അഞ്ചാമത്തനിയൻ സത്യ. അയ്യോ ദേവി, അവരെണ്ണം ഇതെങ്ങനെ സ്കൂൾ വിട്ട് വരണ മാതിരി
9: ചവിട്ടാ തണ്ടി. ഒരു വീക്കാൻ പറ്റുന്നു
8: ആ ശനി ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ.
10: ഗഫൂർക്കുണ്ടോ?
8: ഗഫൂർക്കാന്റെ ആരാ?
10: ഭാര്യ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായു കൊടുത്ത്?
8: അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക.
10: ബാപ്പിന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ?
8: ഇത് വർക്കി മാമ. ഇത് ബാലൻ മാമ. ഇത് ലൂക്കോ മാമ. എല്ലാം ബാപ്പിന്റെ ഫ്രണ്ട്സാ.
10: ഇന്നെന്താ നിങ്ങൾ കമ്പനി പോയില്ലേ?
8: കമ്പനി ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ ലൂക്കോ ഒന്ന് വന്ന്. എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോന്ന് വിചാരിച്ച പോലെ അത് അറിയിക്കരുത്.
9: മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
10: 9-ലാ.
8: അതെ, ഞാൻ ഇവരെ കൊണ്ടേ ബസ് കയറ്റി വിട്ടിട്ട് വരാം.
9: ഒന്നിക്ക് ഓ ടൗണിൽ കൊണ്ടുപോയി ഓരോ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചാ.
2: ഹായ്, ഇതെന്താ ഉഷ്ണ ഇഷ്ട? നമുക്ക് ബിയറും കാച്ചാലോ. ആ കോപ്പ കിട്ടുന്ന സാധനവും.
4: കോപ്പ കിട്ടുന്ന സാധനമോ?
2: അതന്നെ, ആ ചോപ്പ് നടത്തുള്ള ആ കോഴിച്ചാറേ.
4: ഓ, ചില്ലി ചിക്കൻ.
2: എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുവരാ ചാവി.
4: ഒരു ചില്ലി ചിക്കൻ,
2: ഒരു ബിയറും വീശി, താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസിസും വലിച്ച. ഹായ്, ഉഷാറായി. എന്നാടാ പരിപാടി? എണീക്കടാ, എണീക്കടാ, പോടാ. എന്താടാ നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ പോടാ പോടാ, എണീറ്റ് പോടാ. പറഞ്ഞു നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. ഓ എന്തോ, അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് വരണം. എണീറ്റ് പോടാ. ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലക്കുറിന്റെ സുണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം.
6: ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്.
2: എന്താ പേര്?
9: എന്തുട്ടാടാ നിന്റെ പേര്?
2: ഹേയ്, തൃശ്ശൂക്കാരനാണ് കടിയേ. ഹേയ്, കല്ലുക്കാരൻ മരുന്ന് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ടാ, അസലിടിയാ.
9: ഇല്ല, കേട്ടിട്ടില്ല.
2: അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടന്നല്ലേ കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും.
9: കല്ലൂർക്കാടന്റെ ആരാ?
2: കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ അഞ്ചാമത്തനിയൻ.
6: പേര് സത്യ.
2: പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ.
9: കല്ലൂർക്കാടന്റെ സ്വന്തം അനിയനാ?
2: എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ രണ്ട് മക്കൾ. ഞാനും കല്ലൂർക്കാടനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര്
9: ബാലൻ.
7: വെറും ബാലന ഇനീഷ്യലൊന്നും ഇടകടിയേ
11: ഇല്ല.
7: ആ എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ. അതുമില്ലേ
11: ഉണ്ട്, കല്ലൂർ കാട്. കല്ലൂർ കാടൻ ബാലൻ.
7: ഓഹോ, അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്, മാറി നാറിയ മഹാ പോറ ബാലേട്ടാ. ബാലേട്ടനെ മേച്ചെടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ലേ ബാലേട്ടാ? ഞാൻ എല്ലാം പറയാം, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. വാ ബാലേട്ടാ.
12: ഭാര്യക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ.
13: മയ്യത്ത് പോലെ കറക്കണത് അന്റെ വാപ്പ എന്റെ ശൈത്താനെ.
12: പതിനൊന്നായി കാണും.
7: 12 മണിയാവ ഇനി എത്ര മണിക്കൂർ കൂടി വേണം?
12: 12 മണിയാകാൻ ഇനി.
7: അയ്യോ, ഞാനവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകലൊരു അനിയത്ര മോനാണേ നമ്മുടെ ശാലച്ചേരൻ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുള്ള. ഞാൻ ആരും വിടുമ്പഴേ ഇവൻ താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുടിയുടെ അത്രേ.
10: ഇപ്പൊ വലുതായി
7: സൂത്രക്കാരന. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ നാലല്ല, 5 ആളാ.
12: പന്നി കൂടുതൽ ഇവിടെ ഒന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ, ഇടിച്ചതിന്റെ ബോൾട്ടേനെ ഇളക്കും.
13: പോണത്തടിയാ.
7: അയ്യോ,
14: ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾക്ക് വരികൾ രചിച്ചതും സംഗീതം നൽകിയതും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, ബിജു നാരായണൻ തുടങ്ങിയ പ്രമുഖ ഗായകർ ഈ ചിത്രത്തിൽ പാടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് രാജാമണിയാണ്.
7: ഞാനിവിടുത്തെ കാര്യസ്ഥനാ കുഞ്ഞുണ്ണി. പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കണമെങ്കിൽ കന്നാലി.
10: അതെ
7: അതെ.
10: അയ്യോ അല്ല,
7: പൊട്ടണ ബാലേട്ട ഊമയാണെന്ന്.
10: അയ്യോ അല്ല, ഇത് പ്രേത.
7: പ്രേതോ?
15: ആ, ഒരു ദുർമരണം നടന്ന തറവാടായിരുന്നു. വലിയ തിരുമേനിയുടെ മരിച്ചു പോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ. ആ വടക്കുപുറത്തെ കുളത്തി വീണ മരിച്ചത് പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടി ആരും പുറത്തിറങ്ങി നടക്കാറില്ല.
7: ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യാ പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല.
10: അതെ
7: അതെയോ?
10: അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ?
15: താനിപ്പോ ഒരു പാട്ട് കേട്ടു.
10: ആ കൊട്ട് കേക്കാ മേല.
7: താനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന് ചെവിയും കേട്ടൂടെ. അതുകൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്?
15: അതോ, അത് യമുന തമ്പുരാട്ടിയാ. പാവം, ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ചേ പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തി കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ട തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും. അപ്പോഴാ പാട്ട് പാടുന്നു. അതെ, നിങ്ങളൊക്കെ ആരാ?
16: ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്.
15: ആണോ? ഒന്ന് നിർത്ത് ഭാഷ. ഇല്ല, കൈയോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു.
7: ആര്?
15: യമുന തമ്പുരാട്ടി.
7: യമുന തമ്പുരാട്ടിയോ?
15: എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി.
7: അങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
15: അയ്യോ ചെവി.
7: കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട.
15: ഓ, എന്റെ ക്രോസ് തിരുമേനി, ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്.
7: തമ്പുരാട്ടി തനിച്ചോളൂ?
15: അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ, നിന്നേ.
7: ബാലേട്ട
11: യമുനത്തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണോന്ന്.
7: എന്റെ അമ്മേ, പാലേട്ടപ്പ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ള,
11: നീയും വാടാ ചവ്യേ. എന്തൂട്ടി ഇടിയാലും നമുക്ക് പാതി പോരെ.
7: അത് മതി. അയ്യോ, നോക്കി ഇറങ്ങട്ടാ.
17: ആരാ ഇവിടെ മൃദംഗം വായിച്ചത്?
7: ഞാൻ ഇങ്ങോട്ട് കൊള്ളാമോ?
17: ചേച്ചിക്ക് സുഖമില്ലാതിരിക്കാം.
10: ഇവിടെ മൃദംഗം വായിക്കരുന്ന് അറിഞ്ഞൂടെ?
11: പൂഞ്ഞാലിക്കൊള്ളാലോടാ.
17: എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡോ ഇത് തൂക്കിക്കൂടായിരുന്നോ നോ പാർക്കിംഗ്?
11: എങ്ങനെയുണ്ട് പറയട്ടാ, ശരിക്ക് കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു, പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല.
18: ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ, നമ്മൾ വിചാരിച്ചോളൊന്നുമല്ല തമ്പ്രാട്ടി.
11: എന്താ പോലെട്ടാ?
18: തമ്പ്രാട്ടി ഉണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്.
11: പിന്നെ
18: മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു.
11: അയ്യോ, പിന്നെ
18: പിന്നെ
11: പിന്നൊരു കിസ് കൊടുത്തതടാ. അപ്പൊ പലട്ടാ, ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കി വേണ്ട, ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു അവിട്ടപേഷനാ.
10: കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ടോ.
18: എന്റെ ഈശ്വര, എന്റെ കാണണേ പുളി മത്സരം.
10: ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവ.
11: അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ.
10: സാരല്ലേ ചേച്ചി, കഥാകൃത്തല്ലേ?
11: കഥാകൃത്ത് മാത്രല്ല, നടനുവാ, സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്ക് എത്തില്ല ദിനോസർമാര്, ലഭ്യന്മാര്. അയ്യോ, തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ, കുളി കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്ക് ഒരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽ
19: എന്താണോ? സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം?
11: അതിനെ ഞാനും ചോദിക്കുന്നത്, സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം?
19: തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ.
11: എന്നിട്ട് കണ്ടാ?
19: കണ്ടു.
20: 500
19: ഉദാരാ മേലേപ്പറമ്പി നാളികേരം 2400 അല്ലേ? അത് 1000 എഴുതിയാ മതി, അണിയൻ അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി.
11: നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കല്ലാ?
19: ഞാൻ പിടിക്കാൻ നോക്കിയതാ.
11: നീ തരം കിട്ടി എന്ത് പോക്കുത്തരം കാണിക്കല്ലാ?
19: അയ്യോ, ഞാനല്ല, അവൻ അവൻ
11: എവൻ
19: ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ. ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം, കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ?
11: കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്.
19: അതിനാണോ?
11: അതെ. ചോദിക്കാനും പറഞ്ഞ ഞങ്ങൾ ആണുങ്ങളുണ്ടെ.
18: ഹായ്, ഇയാള് ആണാണല്ലേ, അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല, ഇപ്പൊ എന്തിട്ട പ്രശ്നം?
11: സ്ത്രീകൾ കുളിക്കണത്തെ ഇവൻ ഒളിഞ്ഞു നോക്കി.
18: വൃത്തികാർ കന്നാലി, അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ.
14: കെ സേതുനാഥന്റെ കഥയ്ക്ക് റഫീഖ് സീലാട്ട് തിരക്കഥയൊരുക്കി. കെ കെ ഹരിദാസിന്റെ സംവിധാനത്തിൽ MS ഗിരീഷ്, ജയകുമാർ പീഴുമൂട്ടിൽ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് MD സുകുമാരനാണ്. ചിത്ര സംയോജനം ജി മുരളി. കലാസംവിധാനം ഗംഗൻ തലവിൽ. സംഘട്ടനം മാഫിയ ശശി. ചിത്രത്തിനു വേണ്ടി ഡിസൈൻ ഒരുക്കിയത് ഗായത്രി അശോക്. സഹസംവിധാനം ജോണി ആന്റണി. മിഥില മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ശ്രീരാഗം, വിനോദ് മൂവീസ്, അഭിനയ റിലീസ് എന്നിവരാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 1999 കെ കെ ഹരിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
21: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
22: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
23: നീ കളിക്കലേ.
22: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
24: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
23: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
24: പോന്നില്ലേ, എന്തിട്ട്?
23: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
24: പരീക്ഷ എന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
23: അതന്നെ.

0: ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
1: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
1: മോളെയും കൂട്ടിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
0: ശരിക്കോ?
1: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3094 9697 4141.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
4: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: और फिर क्या होगा?
1: पार्टियां, दावतें

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 9 1 6 BASHUID ഗോൾഡ് ഓർണമെന്റ്സ് DHC & IGI.

0: 35 ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: ഫോൺ നമ്പർ 9656120022.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഇത് റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. നാട്ടിലെ പാട്ടില് നിങ്ങളുടെ വിശേഷങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പൊ ആദ്യം ഒന്ന് നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണെന്നുള്ള കാര്യം ഒന്ന് പറയൂ.
1: എന്റെ പേര് നാരായണൻ കെശി അളമ്പാറ.
0: വീട്ടിലല്ലേ?
1: വീട്ടില് എന്റെ ഭാര്യ ശോഭ, മൂത്ത മകൾ ശ്രീജ, രണ്ടാമത്തെ മകൻ ശ്രീജിത്ത്, മൂന്നാമത്തേത് ശ്രീന, മൂത്ത മകള് അതിന്റെ അടുത്തുള്ള കുമ്മാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടുംബസമേതം താമസിക്കുന്നു. രണ്ടാമത്തെ മകൻ എന്റെ പറമ്പിൽ തന്നെ വീടെടുത്ത് താമസാണ്. മൂന്നാമത്തെ മകള് വെള്ളിയാമ്പറമ്പ് നെരമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അവിടെ വീടൊക്കെ ആക്കി അവിടെ താമസിക്കുന്നു.
0: ഇപ്പോ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണല്ലോ?
1: എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യ ശോഭ മാത്രം.
0: എന്തായിരുന്നു ജോലി?
1: ഞാൻ എനിക്കിപ്പോ മറ്റൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്യൂണായിട്ട് ഇപ്പൊ 2002 റിട്ടയർ ചെയ്തു.
0: 2002 എത്ര വർഷം ജോലി ചെയ്തു?
1: ജോലി 17 വർഷം.
0: 17 വർഷം ജോലി ചെയ്തു.
1: അതെ.
0: അതിനുശേഷം ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷം പരിപാടി?
1: ഇപ്പം കുറച്ചു കാലം പശുവെല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് പശുവിനെ വളർത്തലും കാശികളായിട്ട് അങ്ങനെ പോകും. ഇപ്പൊ അതിനെല്ലാം പ്രായം കൂടി കൂടി വരുന്നതുകൊണ്ട് അതിനുള്ള സാഹചര്യം ആവുന്നില്ല. അതുകൊണ്ട് ഇപ്പം സ്വസ്ഥമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പച്ചക്കറികളും അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ
0: ചെയ്യും. സർവീസിലിരിക്കുന്ന കാലത്ത് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ചെറിയ എന്തെങ്കിലും ചെയ്യും.
0: പശു
1: എല്ലാം ആ സമയത്ത് ഉണ്ട്. അതിന്റെ തുടർച്ചയാണ് പെൻഷൻ ആയതിന്റെ ശേഷവും തുടർന്ന് പോകുന്നത്.
0: പാരമ്പര്യമായിട്ട് അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ള ഒരു കുടുംബത്തിലായിരിക്കും അല്ലേ?
1: അതെ. എന്റെ അമ്മയെല്ലാം കൃഷിയിൽ നല്ല താല്പര്യ, എന്തെങ്കിലും ആയിട്ട് അമ്മ ചെയ്യുന്നതാണെന്നും ഞാനും കൂടെ പോകും. പയർ നടുക, മറ്റുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറി ചെയ്യുമ്പോ അതിന്റെ കൂടെ സഹായത്തിന് ഞാൻ എത്തും. അത് ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്.
0: എളമ്പാറയല്ലേ?
1: അതെ, എളമ്പാറയാണ് എന്റെ വീട്ടിൽ.
0: എളമ്പാറ അമ്പലത്തിന്റെ
1: അമ്പലത്തിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് പോകണം. ഇതിപ്പോ കേളോത്തിയാലെന്ന് അവിടെ പറയാം. എന്റെ ആ ചുറ്റുവട്ടമുള്ള ഗ്രാമത്തിന് കേളോത്തിയാല്, എളമ്പാറ ദേശത്തിന്റെ ഒരു ഭാഗം.
0: പഠിച്ചതൊക്കെ എവിടെയാ?
1: പഠിച്ചത് ഞാൻ ആകെ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് തെരൂർ UP സ്കൂളാ. ആദ്യം തുടങ്ങിയത് എളമ്പാറ സ്കൂളിൽ 5 വരെ പഠിച്ചു, പിന്നെ 7ാം ക്ലാസ് വരെ തെരൂർ സ്കൂളിൽ പഠിച്ചു. ആ കാലഘട്ടത്തിൽ പിന്നെ തൊട്ടടുത്ത് ഉള്ള ക്ലാസ്സിൽ പോവാൻ മട്ടന്നൂർ ഹൈസ്കൂളാണ് എന്നുള്ള എനിക്ക് ഏറ്റവും അടുത്ത് മട്ടന്നൂർ ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെ ചേർക്കാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഫോർവേഡ് കാസ്റ്റാണ്. അപ്പോൾ അന്ന് 15 രൂപ ഫീസ് വേണം, പ്രവേശന ഫീസ്. അന്നത്തെ അവസ്ഥ അതാണ്. അപ്പോൾ അതിന് പൈസ തൽക്കാലം അമ്മേൻ്റെ അടുക്കില്ല. അച്ഛൻ വലിയ സമ്പന്ന കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുടുംബകാര്യമൊന്നും അച്ഛൻ നോക്കാറില്ല. അമ്മ എൻ്റെ സ്വയപ്രയത്നം കൊണ്ട് ഞങ്ങളെ ഈ എനിക്കൊരു സഹോദരിയുണ്ട്, ഓളെ വീട് കല്ലൂരാണ്, ഭർത്താവിൻ്റെ വീട്. അങ്ങനെ രണ്ടാളി നല്ല നിലയിൽ വളർത്തി അങ്ങനെയാണ് നമ്മൾ ജീവിതം കഴിച്ചു വന്നത്.
0: ഇപ്പൊ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും. നിങ്ങള് പഠിച്ചത് 7ാം ക്ലാസ് വരെയാണ്.
1: അതെ, അത്രയേ ഉള്ളൂ.
0: നിങ്ങൾക്ക് ജോലി കോടതിയിലായിരുന്നു.
1: കോടതിയിലായിരുന്നു.
0: ഇതെങ്ങനെ സാധിച്ചു?
1: അത് PSC പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ എഴുതാനും വായിക്കാനും, മലയാളത്തിൽ എഴുതാനും വായിക്കാനും കഴിവുള്ള വ്യക്തികളാ ഗവൺമെന്റ് സർവീസിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വിജ്ഞാപനം കണ്ടു.
0: അതേത് കൊല്ലോ?
1: ഒരു സുമാർ ഒരു 1980. അങ്ങനെയാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. കണ്ണൂര് കളക്ട്രേറ്റിന്റെ അടുത്ത് PSC ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ എന്നോട് ശരി, നിങ്ങൾ നമ്മൾ നോക്കാം, കത്തയക്കാന്ന് പറഞ്ഞ് അങ്ങനെയും പോന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് തലശ്ശേരിയാ. തലശ്ശേരി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് അവിടെ ഓർഡറും കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ CJM അധികാരം ഇവിടെ ഇയാൾക്ക് ജോലി കൊടുക്കണമെന്ന്. തലശ്ശേരി ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് PSC എന്നെ സെലക്ട് ചെയ്തത്. അവിടെ ഞാൻ കള്ളാസും കൊണ്ട് വരും. ആദ്യം തന്നെ പോകേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടിക്കുക, CJM എന്ന് പറയും. അയാളെ ഓഫീസിൽ ഇത് കാണിക്കണം. അപ്പം എന്നോട് പറഞ്ഞ് നാരായണൻ അവിടെ ഇരിക്കും. പിന്നെ നാരായണൻ ഫസ്റ്റ് ക്ലാസ്സിൽ തലശ്ശേരിയിലല്ല, നിങ്ങൾ കാസർകോടേക്ക് പോകണം. വൈകുന്നേരം തന്നെ നിങ്ങൾ പോകണം. ഞാൻ ആകെ വേജാറായി. ഈ വൈകുന്നേരം എൻ്റെ അടുക്ക പൈസ ഉണ്ടാ.

0: തലശ്ശേരി അപ്പ് ആൻഡ് ഡൗൺ പോകാനുള്ള ചെറിയ സാമ്പത്തിക പൈസയെ എടുത്തിട്ടുള്ളൂ. അത്രയും അന്ന് വലിയ നിവൃത്തിയൊന്നുമില്ല. വയ്യ അങ്ങനെ ആടി ഇരുന്ന ഒരാൾ പറഞ്ഞ, കുട്ടി പേടിക്കണ്ട, എനിക്ക് സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ പോവാൻ പറയുന്നത്. എനിക്ക് ഞാൻ ഒരാഴ്ചത്തെ ജോയിൻ ടൈം വരാം. സന്തോഷമായി. അപ്പോൾ അവിടെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി നേരെ കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് പോയിട്ട് അവിടുന്ന് ജില്ല 85 ജില്ല മുറിയുന്നു. കണ്ണൂർ ജില്ലയും കാസർഗോഡും തമ്മിലുള്ള ഒരു ജില്ലയായിരുന്നു കണ്ണൂരിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ്. ആ 85 കാലഘട്ടത്തിലാണെന്ന് അതിൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ജില്ല മുറിയുന്നതിന് 1 മാസം മുമ്പേ എനിക്ക് തലശ്ശേരിയേക്ക് ട്രാൻസ്ഫർ കിട്ടി ഈ സി ജി എമ്മിൻ്റെ ആഫീസിൽ. അവിടുന്ന് പിന്നെ ഒരുള്ളോ 2 കൊല്ലം ജോലി ചെയ്തു. പിന്നെ കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ 5-10 ജോലി ചെയ്തു. ബാക്കിയുള്ള ഒരു 5-6 മട്ടന്നൂരേക്ക് പിരിയാനാവുമ്പോൾ മട്ടന്നൂരേക്ക് സാധാരണ എടുത്തു തരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ മട്ടന്നൂരേക്ക് വന്നു. 2002 ജനുവരി 31 ഞാൻ അവിടുന്ന് വിരമിച്ചു.
1: അപ്പൊ കാസർഗോഡ് ജോലി കിട്ടിയ സമയത്ത് അവിടെ താമസിക്കായിരുന്നു?
0: അവിടെ തന്നെ താമസിച്ചു.
1: പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്
0: 85 തന്നെ ഇങ്ങോട്ട് വന്നിന് തോന്നുന്നു. ഒരു ഓർമ്മ അങ്ങനെ 86 ബസ്റ്റാന്നോ വന്നതെന്ന് ഓർമ്മയില്ല.
1: 1984 May 24
0: അല്ല 1900
1: ജില്ലാ വിഭജനം.
0: അതെ.
1: അതിനു മുമ്പേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു?
0: ചെയ്തു. വിഭജനത്തിലടക്ക് ഞാൻ ജോയിൻ ചെയ്തു.
1: വിഭജനം എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു.
0: വിഭജനത്തിൽ അടുപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അന്ന് കണ്ണൂർ ജില്ലേന്റെ ഭാഗമായിരുന്നു.
1: എന്താ പ്രധാനമായിട്ടുള്ള ജോലി? എന്താ
0: ജോലി? എന്റെ പ്യൂണാണ്.
1: അപ്പോ
0: പ്യൂണ് എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ള ഫയലുകൾ പരസ്പരം ഓരോ ഓഫീസ് ഓരോ സ്റ്റാഫിനും അവര് ഇന്ന ക്ലാസ് വേണം, അത് അവിടെ കൊണ്ടു കൊടുക്കണം. ചിലപ്പോൾ ലെറ്റർ അയക്കാം, പിന്നെ ഡിസ്പാച്ചിലേക്ക് കത്തയക്കുന്നതിലേക്ക് അയക്ക് കവർ കൊണ്ടുവരും. ആ കവർ ഉണ്ടാക്കി കൊടുക്കും. അത് കള്ളാസും പശയെല്ലാം അവിടെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ കോടതിയിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പൈസ, അത് എന്ത് ചെയ്യുമോ വെച്ചാൽ ഫൈന് വിളിച്ച പണം ഉണ്ടാവും, അത് എന്റെ അടുക്ക തരും. ബാങ്കിലേക്ക് അടക്കാൻ ചെലാനും കൊടുത്തിട്ട് അങ്ങനെ അവിടെയുള്ള എല്ലടിക്ക് ഓടി ഓടി ചാടും. വൈകിട്ട് 5 മണി വരെ.
1: സാധാരണ മറ്റു സർക്കാർ ഓഫീസ് പോലെ തന്നെ പ്രവൃത്തി സമയം?
0: അതെ, 10 മുതൽ 5 വരെ. കോടതി കൂടുതൽ 11 മണിക്കേ കോടതി ജഡ്ജി ഡേസിൽ കയറി ഇരിക്കുന്നത് 11 മണിക്ക്.
1: ഇപ്പൊ കോടതിയില് നിങ്ങളെ ഈ ജോലിക്കിടയിലും ഒരുപാട് ആളുകളുമായിട്ട് പരിചയമുണ്ട്?
0: ഒരുപടി ആൾക്കാർ പരിചയമുണ്ട്.
1: ഒരുപാട് കേസുകളുമായിട്ട് വന്നവരും
0: ഉന്നതന്മാരുണ്ട്, ഇപ്പൊ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരെല്ലാം ഉണ്ട്.
1: അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോ ചില നിരപരാധികളും കേസിലൊക്കെ പ്രതികളായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഈ സർവീസിനിടയിൽ എന്തെങ്കിലും മനസ്സിൽ അങ്ങനെ അനുഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ?
0: ഒരു നിരപരാധിയായിട്ട് എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല.
1: ഇല്ല,
0: എല്ലാം
1: എല്ലാ കുറ്റവാളികളെന്ന വിലയിരുത്തലോടുകൂടി ഞങ്ങൾ എല്ലാരും നിരീക്ഷിച്ചത്.
0: പിന്നെ രാഷ്ട്രീയ കേസില് 1 മുതൽ 10 അല്ലെ 20 ആള് 30 ആള് എന്നിട്ടുള്ള ചില ലിസ്റ്റ് വരും. പോലീസുകാർ ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അതിൽ എത്രയാളുണ്ട്, കുറ്റം ചെയ്തവരുണ്ട്, എത്രയാൾ നിരപരാധികളുണ്ട് നമുക്കറിയില്ല. അവർ പാർട്ടിക്കാരാ, ഓരോ പാർട്ടി ഇന്ന പാർട്ടിയല്ല, ഏത് പാർട്ടിയും കുറച്ച് കണ്ടാലറിയുന്ന 50 ആള്. അപ്പൊ അതിൽ നിരപരാധിയും ഈ കുറ്റം ചെയ്ത കൂട്ടും ഉണ്ടാവും. ഇത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.
1: നിങ്ങളെ ജോലിക്കിടയിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല,
0: ഒന്നുമില്ല. നമ്മളാ ഭാഗ്യ ചിന്തിക്കൂല. കോടതി കൂടി ഞാൻ പിന്നെ ബെഞ്ച് ക്ലർക്കിന്റെ കീഴിലാണ്. എനിക്ക് ആദ്യം ചെന്നവാടി പറഞ്ഞ കവർ ഉണ്ടാക്കല്, മറ്റുള്ള ഫയലിന് ചോദിക്കുമ്പോ ആ ഫയല് കൊണ്ടു കൊടുക്കുക, ഇത്രാമത്തെ കൊല്ലത്തെ ഒരു ഫയൽ വേണം. അലമാരിയിൽ നിന്ന് ഞാൻ അവിടെ പോയി അവിടെ ബാറാക്കി വെച്ചിട്ടുണ്ടാവും. 84, 86, 88, 90 എന്നുള്ള ഫയൽ ഉണ്ടാവും. ആ ഫയൽ എടുത്തിട്ട് നമ്പർ തന്നാൽ അത് കൊണ്ടു കൊടുക്കും. പിന്നെ കോടതിയിൽ ഞാൻ പിന്നെ ഈ ബെഞ്ച്, കോടതിയിലെ ബെഞ്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഡയസിന്റെ കീഴിൽ ഒരു കേസ് വിളിക്കുന്ന ഒരു ക്ലാർക്ക് ഉണ്ട്, അയാൾ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ
1: ഉണ്ടാവും. നടക്കുന്ന സ്ഥലത്തുണ്ടോ?
0: നടക്കുന്ന സ്ഥലത്ത്.
1: സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകൾക്ക് ഈ കോടതി എന്ന് പറയുന്നത് സിനിമയിലൊക്കെ കാണുന്ന കോടതിയാണ്. യഥാർത്ഥ കോടതിയും സിനിമയിൽ കാണുന്ന കോടതിയും വ്യത്യസ്തമല്ലേ?
0: ഒരുപാട് വ്യത്യാസം.
1: സിനിമയിൽ ഒരു പ്രത്യേകമായിട്ട് ഈ തരത്തിലുള്ള വലിയ വാദപ്രതിവാദങ്ങളും ഭയങ്കര തർക്കങ്ങളും ഒക്കെ നടക്കുന്ന,
0: വാദപ്രതിവാദവും തർക്കങ്ങളും സാധാരണ ഇന്നുള്ള കോടതികളിലുണ്ട്. പക്ഷെ സിനിമയെ കാണുമ്പോലുള്ള ആ ഒരു രീതിയിൽ എത്രയോ മാറ്റങ്ങൾ ഉണ്ട്.
1: ആ കോടതി രീതിയെ അല്ല അല്ലേ?
0: അല്ലല്ല അല്ല, അതിന് പൊതുവെ അവരൊരു ഡോപ്പാക്കുന്നതെന്ന് മാത്രമേ
1: ആവേശമുണ്ടാക്കാൻ
0: ആവേശമുണ്ടാക്കാൻ.
1: എന്നാലും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുമല്ലോ?
0: കേൾക്കോ, അതെല്ലാം നമ്മളിങ്ങനെ കേൾക്കുമല്ലോ. ഓരോരാളും ഇപ്പം വെറുതെ ഇപ്പം വാദപ്രതിവാദം നടക്കുമ്പോ നമ്മളിങ്ങനെ അത് ശ്രദ്ധിക്കും. നമുക്ക് പെട്ടെന്ന് ചെറിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇല്ല, ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും പണി. ചിലപ്പോ ജാമ്യം കൊടുത്ത ഫയൽ ഉണ്ടാവും, ഓഫീസിൽ കൊടുക്കണം. ആ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ജാമ്യത്തിന്റെ ഫയലിൽ നമ്മൾ ഇടുന്ന് ഒപ്പിടണം. ചിലപ്പോ വാറണ്ട് ഉണ്ടാവും പ്രതികൾക്ക്. അപ്പൊ ആ വാറണ്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് ഒപ്പിടിച്ച് പോലീസിന്റെ അടുത്തേക്ക് കൊടുക്കണം. ഇങ്ങനെ പ്രതിയും വാറണ്ടും കിട്ടി പോയിച്ചു എന്നിട്ട് നമ്മൾ ഫയൽ കാണിച്ചിട്ട് അതിന്റെ അടിക്കുറിപ്പിൽ എഴുതണം. ഇങ്ങനെയല്ല ഇന്നെന്ന് എടുക്കേണ്ട. അപ്പൊ ചിലപ്പോ വാദപ്രതിവാദം

0: ഫുള്ള് കേട്ടെന്ന് വരില്ല, ഇടയ്ക്ക് മാത്രം. പിന്നെ അധികം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ കേടാകാതല്ലേ ഉള്ളൂ. മലയാളത്തിൽ പറയുന്നത് നമുക്ക് ചിലപ്പോ എന്തെങ്കിലും കേൾക്കാണ്.
1: ഇവര് വക്കീലന്മാര് തമ്മിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും,
0: മലയാളത്തിലുണ്ടാവും ഇംഗ്ലീഷിലുണ്ടാവും. ഓ, ആർഗ്യുമെന്റ് എല്ലാം നടക്കും, ആർഗ്യുമെന്റ് വാദപ്രതിവാദം, അതെല്ലാം പറയുമ്പോ അവര് ഇംഗ്ലീഷുണ്ടാവും മലയാളം ഉണ്ടാവും. അതിപ്പോ നിങ്ങൾ പറയുന്നത് ശരിയെന്നാലും ഇയാൾ തെറ്റെന്നിട്ടതിന വാദഗതി കൊണ്ട് കണ്ണിക്കാൻ നോക്കും. അതാ
1: അപ്പൊ ഇത് നമ്മള് സിനിമയെ കാണുന്ന പോലെ കേട്ടിരിക്കാൻ രസമുള്ളൊരു കാര്യമാണ്.
0: രസമല്ലുണ്ട്, ഓ അതെല്ലാം ഉണ്ട്. അതിപ്പോ പ്രതിഭാ വക്കീൽ ഒരു കാര്യം പറയുമ്പോ പിന്നെ പ്രോസിക്യൂഷന്റെ ആള് അത് ഒബ്ജക്ട് ചെയ്യും, അത് ശരിയല്ല, അത് ഇന്നതാന്ന്, അത് നിരക്കാത്തതാന്ന് മറ്റേ.
1: പക്ഷെ ശരിക്ക് ഇപ്പോ ഒരു കേസിന് വേണ്ടി രണ്ട് വക്കീലന്മാര് മുഖാമുഖം നിന്ന് വാദിക്കുന്നു, ഒരാള് പ്രതിക്ക് വേണ്ടി മറ്റൊരാള് വാദിക്ക് വേണ്ടിയൊക്കെ വാദിക്കുമ്പോൾ ആ രണ്ടുപേരും യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരിക്കുമല്ലോ.
0: അതെ, എന്റെ സംശയം
1: ആ സൗഹൃദം ഈ കേസിന് ബാധിക്കുമോ?
0: അതില്ല, അതില്ല,
1: ഇല്ല,
0: അത് ബാധിക്കില്ല. അത് ഒരു കേസ് കോടതിന്റെ ഉള്ളിൽ, പുറത്ത് അവര് സൗഹൃദം.
1: അന്ന് ഇതില് ഒരു പക്ഷത്തിന്റെ നിരപരാധിത്വം അയാളുടെ
0: തെളിയിക്കലാന്നല്ലോ ഒരു വക്കീലിന്റെ കടമ.
1: മറ്റേയാൾക്ക് അറിയാലോ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഇവരുടെ സൗഹൃദ സംഭാഷണം
0: ഇല്ല, അവരൊരിക്കൽ ഡിസ്കസ് ചെയ്യൂല, കേസുമായിട്ടൊന്നും ചെയ്യില്ല. ഇല്ല, അത് കഴിഞ്ഞാ പിന്നെ കേസിന്റെ ആ ഇത് പോയില്ലേ, അത് ചെയ്യൂല.
1: അവര്
0: വീടിന്ന് ഭയങ്കരായിട്ട് എതിർക്കും. പണ്ടെന്ന പോലെ കോഴി കൊത്തും പോലെ കൊത്തുണ്ടാകും. വീടിന്ന് പറയുക ചെയ്യും, പുറത്തെത്തിയ കേസുമായിട്ട് വന്നത്.
1: അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം
0: അവര് സൗഹൃദമായിട്ട് ഹോട്ടലാടി എടുത്തിട്ട് ലോകിയാലും പറഞ്ഞ് ചായപ്പൊടിയുണ്ട്, ചായപ്പൊടിയെന്ന് ചായയെല്ലാം കുടിച്ച് എല്ലാ അതാതാളെ വണ്ടിയിൽ കയറ്റുമ്പോ. ഈ കേസുമായിട്ട്
1: ചില കേസില് നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമ്പോ ചില കേസില് ഇവര് തമ്മില് ഭയങ്കരമായ ശത്രുത വെച്ചു സംസാരിക്കുന്ന പോലെ തോന്നും. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ
0: കേട്ടിട്ടുണ്ട്. ഓ, അതെല്ലാം ഉണ്ടാവും. വല്ലാണ്ട് അവര് വയലന്റ് ആയിട്ടെല്ലാം ചർച്ചയാണ്, വാചാലമായിട്ടെല്ലാം സംസാരിക്കും.
1: അപ്പൊ അതൊക്കെ സിനിമയിൽ കാണുന്ന പോലെ തന്നെ സംഭവിക്കും.
0: അതെല്ലാം സിനിമയുള്ള പോലെ ഉണ്ടാവും. ചിലതേ, എല്ലാ കേസും
1: ചില കാര്യങ്ങളിൽ,
0: ചില കാര്യങ്ങൾ
1: അങ്ങനെ ഉശിരു കൂടും. ഈ ഡ്യൂട്ടി കഴിഞ്ഞാല് പിന്നെ മറ്റുള്ള സമയം എന്താ ചെയ്യാ?
0: മറ്റുള്ള സമയം നമ്മള് വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. നമ്മളെ ഭക്ഷണം കഴിഞ്ഞാൽ കോടതിയിലേക്ക്, ഹോട്ടലിന് കഴിക്കൽ കുറവാ, വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ആലും പാത്രയിലുണ്ടാവും, ആലും ബാഗിൽ വെച്ച് അവിടുന്ന് അപ്പടങ്ങും.
1: വീട്ടിൽ പോയിട്ടോ?
0: വീട്ടിൽ പോയാൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ആവശ്യമൊന്നും ഉണ്ടാവും വീട്ടിൽ.
1: അല്ല, നാട്ടില് നാട്ടുകാരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്ന ആളാണ്?
0: നാട്ടിലുള്ള അങ്ങനെ ഇടപെടുന്ന ഇതൊന്നുമില്ല. പിന്നെ രാശിയായിട്ട് നമുക്ക് കോടതിക്കാർക്ക് രാശിയ പാടില്ല,
1: പാടില്ല,
0: ഇല്ല. അത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഒരു വിജിലൻസ് വൃത്തിയായ കോടതിക്കാരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പൊ യൂണിയൻ ഉണ്ട്, ഇപ്പൊ അസോസിയേഷൻ ഉണ്ട്,
1: അതിൽ
0: രാശിയുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഒരു പാർട്ടിയിൽ മെമ്പർ എടുക്കാനോ രാഷ്ട്രീയ പ്രവർത്തനം, യൂണിയൻ പ്രവർത്തനം നിങ്ങൾക്ക് നടത്താം. അസോസിയേഷൻ ആയാലും ഏത് യൂണിയനും നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്താം. പക്ഷേ രാഷ്ട്രീയത്തില് ഓരോ പാർട്ടിക്കാരുടെ ചുമരത്തിനും മറ്റേ ആടെ പ്രസംഗിക്കാനും പാടില്ല.
1: പക്ഷെ നാട്ടില് പൊതുവായിട്ടുള്ള
0: അതൊക്കെ അതൊക്കെ പോകാറുണ്ട്. അതിലെന്ത് പരിപാടി, ഇപ്പൊ കല്യാണം ധരിച്ചപ്പോഴത്തേല് വിവാഹം, ഇപ്പൊ ചില നാടകങ്ങള് അതിൽ കാണാൻ പോകും.
1: നാടകം കാണാൻ പോകും?
0: ആ, കാണാൻ
1: പോകും.
0: മുംബൈ അഭിനയിച്ചിട്ട് തെരുവ് സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോ ഒരു ഏഴാം ക്ലാസ് ഒരു സ്ത്രീ വേഷയെല്ലാം കെട്ടി.
1: പാട്ട് പാടുവോ?
0: പാട്ടിങ്ങനെ അത്യാവശ്യമല്ല, എടുക്കൽ ഓരോന്ന് പാടും.
1: നമുക്ക് ഒരു പാട്ട് പാടി നോക്കിയാലോ?
0: ഒരു സിനിമാ പാട്ട്, ഒരു കുറച്ചുപേര് പാടാം.
1: പഠിക്കും?
0: ആ സിനിമ ഏത് സിനിമയിലൊന്നും ഓർമ്മയില്ല.

0: അപ്പൊ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ കൂടിയാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിലെ പാട്ടാണ്. 1963 പുറത്തിറങ്ങിയ സിനിമയാണ്. സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഉണ്ടാവും.

0: 62-ലല്ലേ.
1: ആ സ്റ്റേജിലൊക്കെ പാട്ട്
0: പാടിയിട്ടുണ്ടോ?
1: ഓ, അപ്പൊ പഠിക്കുന്ന കാലത്ത് ഗായകനാണ്.
0: ചെറിയ എന്തും ഇങ്ങനെ സിനിമാ പാട്ട്, നാടകഗാനം, ഇങ്ങനെ നാടൻ പാട്ടുകൾ, ഇങ്ങനത്തെ എല്ലാം ചെറുങ്ങനെ മൂടും. മറ്റു കൂടുതൽ സംഗീതത്തിന്റെ ഭാഗമൊന്നും അങ്ങനെ ക്ലാസിക്കലായിട്ടൊന്നും
1: പഠിച്ചിട്ടില്ല. എന്നാലും നന്നായിട്ട് പാടുന്നുണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ പാട്ടുകളൊക്കെ പാടാൻ ഇനിയും ചെറിയ മലബാറിന്റെ സ്റ്റേജിലേക്ക് വരണം.
0: അതെ, വരും.
1: നമുക്കിപ്പോ ഒരു പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: നമ്മളിപ്പോ നടന്ന് നടന്ന് മട്ടന്നൂരിലെ നെല്ലൂന്നി എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ, എന്താണ് പേര്?
1: സ്നേഹ.
0: സ്നേഹയുടെ വീട്
1: തന്നെ തോട്ടട.
0: തോട്ടട. ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അച്ഛനും ഏട്ടനും.
0: എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്?
1: 3 മാസം.
0: 3 മാസമേ ഉള്ളൂ. ആഹാ, എന്നിട്ടാ പറയുന്നേ, ഇപ്പൊ പുതുമോടിയാണല്ലേ. ഹസ്ബൻഡിന്റെ വീട്ടില്
1: അച്ഛനും അമ്മയും ഏച്ചിയും ഏട്ടനും.
0: ഏട്ടനും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത്?
1: ബാംഗ്ലൂർ ബേക്കറിയില്.
0: ബേക്കറിയില്ല. ഇപ്പൊ ബാംഗ്ലൂരാണ് ഉള്ളത്. പക്ഷേ ഓക്കെ, സ്നേഹം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പഠിക്കുവാറ്റം ചെയ്യുന്നു?
1: ഇല്ല,
0: ഒന്നുമില്ല. എത്ര വരെ പഠിച്ചു?
1: ഫാഷൻ ഡിസൈനിങ്.
0: ഫാഷൻ ഡിസൈനിങ്.

0: കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ഒന്നും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവിടെ ജോലി നോക്കുന്നില്ല? ഇല്ല. ഓക്കെ, ചേട്ടന്റെ പേരെന്താ?
1: ജിബിൻ.
0: ജിബിൻ. അപ്പൊ അങ്ങോട്ടേക്ക് ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ടോ?
1: കുറച്ച് നോക്കട്ടെ.
0: ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നിട്ട് 3 മാസമായി എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ അന്തരീക്ഷം ഒക്കെ?
1: കുഴപ്പമില്ല.
0: ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്? നെല്ലൂരി നാട് ഇഷ്ടപ്പെട്ടു. തോട്ടടയിൽ ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: തോട്ടട അച്ഛനും ഏട്ടനും.
0: ഏട്ടനും ഉള്ളത്. ഓക്കെ, ഏട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഗ്യാസിന്റെ പണി.
0: അവരുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
1: സംഗീത്.
0: അച്ഛന്റെ പേര്?
1: സജീവൻ.
0: സജീവൻ. ഓക്കെ, എവിടെയായിരുന്നു സ്നേഹ അപ്പൊ പഠിച്ച? തോട്ടട പോളിയിലാണോ പഠിച്ചത്?
1: അല്ല, ഹൈ സ്കൂളില്.
0: അപ്പോ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. സ്നേഹക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെച്ചു തരാം. പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ? തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, സിനിമ കാണാറില്ല. ടിവിയിലൊക്കെ വന്നാലോ? എപ്പെങ്കിലേ കാണാറുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: വിജയ്.
0: വിജയ്. തമിഴോടാണ് ചായ്വ് അല്ലെ? അപ്പൊ മലയാളത്തിൽ ആരും ഇഷ്ടമല്ല? ഇഷ്ടമാണ്. ആരെയാണ്? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ?
1: ആരെയാണ്?
0: മമ്മൂട്ടിനെയാണ് ഇഷ്ടം. മമ്മൂട്ടിയുടെ സിനിമ എത്ര കണ്ടാലും മതി വരാത്ത സിനിമ ഏതാണ്?
1: അങ്ങനെയൊന്നും കാണാറില്ല. എപ്പെങ്കിലേ കാണാതിരോ?
0: എപ്പെങ്കിലേ കാണില്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണം, നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: വിജയിന്റെ പാട്ട്.
0: വിജയന്റെ ഏതെങ്കിലും സിനിമയിലെ നല്ലൊരു പാട്ട് കേൾപ്പിച്ചാൽ മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ജില്ലയിലെ പാട്ട്.
0: ജില്ലയിലെ പാട്ടാ കേൾക്കേണ്ടത്? ഓക്കെ, ജില്ലയിലെ പാട്ട് കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഏട്ടന് വേണ്ടി കേൾപ്പിക്കുന്നില്ല? ബാംഗ്ലൂരിലെ ഹസ്ബൻഡിന് വേണ്ടി കേൾപ്പിക്കുന്നില്ലേ? ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ പറഞ്ഞു?
1: ജിബിൻ.
0: ജിബിൻ. അപ്പൊ നമുക്ക് ജിബിൻ ഏട്ടന് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു.

0: അടുത്ത അതിഥി നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്?
1: അജിത.
0: അജിത, അജിത ചേച്ചിയുടെ വീട് നെല്ലൂർ അല്ലേ ഈ സ്ഥലം? അങ്ങനെ എന്താ ശരിക്കും ഈ സ്ഥലത്തിന് പറയുന്നേ?
1: നെല്ലൂർ.
0: നെല്ലൂന്ന് തന്നെ പറയുന്നേ. ഓക്കെ. അജിത ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഭർത്താവ്, മോന്റെ ഭാര്യ.
0: ഓക്കെ, അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: പേര് രാമകൃഷ്ണൻ, മോന്റെ പേര് ജിബിൻ, സ്നേഹ ഭാര്യ.
0: ഭാര്യ
1: അത് മോളാണ്. അവളെ കൊണ്ടുപോയിട്ട് പറഞ്ഞാണ് ഓണത്തിന് വന്ന്.
0: ഓക്കെ. അപ്പോ ജിബിന്റെയാണ്, സ്നേഹയുടെയാണ് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം ആയുള്ളൂ എന്ന് പറഞ്ഞു. അജിതേച്ചി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്?
1: തുന്നല്.
0: ഓ, അതാണ് മിഷനൊക്കെ ഇവിടെ കാണുന്നല്ലേ. നമ്മളിപ്പോ അജിതേച്ചിയുടെ വീട്ടിലാണേ ഉള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അജിതേച്ചി കുറെ വർഷമായോ തുന്നലിലേക്ക് വന്നിട്ട്?
1: 35 വർഷം.
0: എന്താണ് കൂടുതൽ ഐറ്റംസ്? ബ്ലൗസ് ആണോ? അതോ
1: എല്ലാം
0: ചെയ്യാറുണ്ട്. റെഡി ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടത് പല പല പല ഡിസൈനുകളൊക്കെ അതൊക്കെ അജിത ചെയ്യാറുണ്ട്. അടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ തിരക്കിനിടയിൽ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ട്?
1: മൊത്തം തുറന്നു
0: എന്നിട്ടാണ് അടിക്കുന്നത് അല്ലെ. സീരിയലൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണോ?
1: സീരിയലൊക്കെ.
0: സിനിമയാണ് കൂടുതലും?
1: സിനിമ. പാട്ട്.
0: പാട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്?
1: മോഹൻലാൽ.
0: മോഹൻലാലിന് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ അജിതേച്ചി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാനാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? നമ്മളിഷ്ടം. മോഹൻലാലിന്റെ ചിത്രത്തിൽ ഏതെങ്കിലും പാട്ട് മതിയോ? ഓക്കെ. തിയേറ്ററിൽ പോയിട്ട് പടം
1: കാണാറുണ്ടോ?
0: അപ്പൊ ടിവിയിൽ തന്നെയാണ് കാണാറ്, പുറത്തൊന്നും പോയിട്ട് കാണാറില്ല. ഓക്കെ. ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുറത്തേക്കായിട്ട്
1: പോയിട്ടുണ്ടായിരുന്നു?
0: വീട്ടിൽ തന്നെയായിരുന്നു ആഘോഷം. ഓക്കെ. അപ്പൊ നമുക്ക് അജിതേച്ചി പറഞ്ഞ പോലെ മോഹൻലാൽ അഭിനയിച്ച ഏതെങ്കിലും ചിത്രത്തില് നല്ലൊരു പാട്ട് കഴിച്ചു. താങ്ക്.

0: ഇപ്പോഴുള്ളത് ചാവശ്ശേരിയാണ്, തെരുവത്ത് അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഒരു ആശാ വർക്കറുണ്ട്, അവര് പരിചയപ്പെടാം. ചേച്ചി പേര്?
1: എന്റെ പേര് ബിന്ദു.
0: ആശാ വർക്കറാണ് അല്ലെ?
1: ആശാ വർക്കറാണ്.
0: കുറെ വർഷമായോ?
1: ഇപ്പം 7 വർഷമായി.
0: ആണ്. അതിനു മുന്നേ എന്താ ചെയ്തത്?
1: അതിനു മുമ്പ് കുടുംബശ്രീയില് പ്രവർത്തിച്ചിട്ടുണ്ട്, CDS മെമ്പർ ആയിട്ട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം 5 വർഷം ഇപ്പം കൗൺസിലറായിട്ട് ഉണ്ടായിനി. അതിപ്പം കഴിഞ്ഞപ്പോ ഇപ്പൊ ആദ്യം ആശാവർക്കറായിട്ട്.
0: ആശാവർക്കറായ സമയത്ത് തന്നെയാണോ കൗൺസിലർ?
1: ആശാവർക്കറായ സമയത്ത് കൗൺസിലറായിരുന്നു. നമ്മളെ ഈ വാർഡ് 32-ാം വാർഡില് കൗൺസിലറായിരുന്നു.
0: നമ്മളിപ്പോ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏറ്റവും സംതൃപ്തി തോന്നി എന്താണ് അന്നേരം ചെയ്തേ?
1: സംതൃപ്തി തോന്നിയെന്ന് വെച്ചാൽ ജനങ്ങൾ, നമ്മളിപ്പോ വാർഡിൽ പോയാലും ഈ വാർഡ് സഭയിൽ നമുക്ക് ഓരോ പിന്നെ വീടുകളിൽ ഓരോ ഇത് കൊടുക്കലുണ്ട്, അങ്ങനെ ഓരോ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അർഹതയുള്ളവർക്ക് ഞാൻ എല്ലാം നമ്മളെ വാർഡിൽ ഒരു രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
0: അത് കഴിഞ്ഞിട്ട് അവരോടുള്ള അവരെ സന്തോഷം കാണുമ്പോഴെല്ലാം
1: നല്ല.
0: ഇനിയും ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ചെയ്യുമായിരിക്കും അല്ലെ?
1: പക്ഷെ ആശാ വർക്കർ കൂടി ആയതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ വിഷമമുള്ളത് കൊണ്ടാണ് ഇപ്പം. പിന്നെ നമുക്കിപ്പം പുരുഷ വാർഡായോണ്ട് അവരാണ് നല്ലത് കഴിഞ്ഞിരുന്നത്. ഇപ്പൊ ഒരു ഒരു ഈ ആശാ വർക്കർ മാത്രമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. രണ്ടും ആകുമ്പം കൂടി ആകുമ്പം കുറച്ച്
0: വിഷമം.
1: ആ ഫീൽഡ് വർക്ക് തന്നെയാണ് ആശാ വർക്കറും. എല്ലാ ജനങ്ങളായിട്ട് എല്ലാവരുമായിട്ട് നല്ല എന്തെങ്കിലും പോകാൻ പറ്റുന്നു.
0: ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയൂ.
1: ഫാമിലി ഇപ്പൊ ഇവിടെ എനിക്ക് 2 ആൺമക്കളാണ്. ഹസ്ബൻഡ് മിൽമയില് വർക്ക് ചെയ്യുന്നതിന് ഇപ്പൊ റിട്ടയർഡായി വണ്ടി എടുക്കുന്നു ഇപ്പം ചാവശ്ശേരി തന്നെ. മൂത്ത മോന്റെ കല്യാണം കഴിഞ്ഞ്, പിന്നെ ഇളയ മോൻ പുറത്താന്ന് റഷ്യയിലാന്ന് വർക്ക് ചെയ്യുന്ന. സന്തോഷമായിട്ടാണ്.
0: മക്കളെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കളെ, മൂത്ത മോന്റെ പേര് അതില്, ഭാര്യ ദിയ, പിന്നെ 2-ാമത്തെ മോൻ അഖില്. ഹസ്ബൻഡിന്റെ പേര് ഉദയഭവൻ.
0: എന്താ ഡ്രൈവറായിട്ടാണോ
1: ഇപ്പൊ? മിൽമേന്ന് റിട്ടയർഡ് ആയാലും ഡ്രൈവറായിട്ട്.
0: സ്വന്തം വണ്ടിയാണോ?
1: ആ സ്വന്തം വണ്ടി.
0: എന്താ എടുക്കുന്നത്?
1: ഓട്ടോ ഉണ്ട്, പിന്നെ ടാക്സി കാറ്.
0: എങ്ങനെയാണ് ഈ ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു
1: ഓണം? അടിപൊളിയായിട്ട് കഴിഞ്ഞ്. ഓണത്തിന് നമുക്ക് ഇവിടെ ചെറിയ പരിപാടി ഉണ്ടേനും. ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ കുട്ടികൾക്കുള്ള കലാപരിപാടികള്, അങ്ങനെ ആലത്തൊട്ട് വൈകുന്നേരം വരെ അടിപൊളിയായിട്ട് അങ്ങനെ കഴിഞ്ഞ്. പിന്നെ ഓണമായാല് പിന്നെ വീട്ടിൽ പോകും. അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ നമ്മള് മക്കളെല്ലാരും ഒരു ദിവസം അവിടെ എത്തിച്ചേരും. അത് സന്തോഷമായിട്ട് അങ്ങനെ.
0: അച്ഛനും അമ്മയുടെയും പേര്? അവര് എവിടെയാ സ്ഥലം?
1: അച്ഛനും അമ്മയും പിന്നെ കൂടാളിയാണ് കുടുംബത്തില്. അച്ഛന്റെ പേര് പത്മനാഭൻ, അമ്മ ചന്ദ്രിക.
0: കുംഭത്തിന് അമ്പലത്തിന്റെ അടുത്താണോ?
1: അമ്പലത്തിന്റെ പൂവത്തൂര് ആ സ്റ്റോപ്പ് തന്നെ ഇറങ്ങിട്ട് ഇപ്പത്തെ ഓപ്പോസിറ്റ് ഒരു മൂലോത്തം കാവ് എന്ന് പറഞ്ഞിട്ടൊരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ ആയിട്ട്.
0: അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
1: കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷമായി.
0: 30 വർഷമായി നാട് വിട്ടിങ് എത്തി.
1: 18 വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞിന്.
0: അപ്പോഴേ പഠിപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഡിഗ്രി?
1: പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല. അന്നേരം കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ല.
0: 18-ാമ പ്ലസ് ടു. അപ്പഴ് ഇത്ര നേരത്തെ കല്യാണം വരുമ്പോഴ്?
1: നമ്മള് 4 പെൺകുട്ടികളാണ്. അപ്പോ ഏച്ചിക്കും കല്യാണം വന്നു. അപ്പൊ അന്റിയും വന്നോട് രണ്ടാളെ ഒരുമിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞു.
0: ഏച്ചി ആയിട്ട് എത്ര വ്യത്യാസമുണ്ട്?
1: ഏച്ചി 2 വയസ്സ്.
0: ഇത്രേ ഉള്ളൂ?
1: ഇത്രേ ഉള്ളൂ.
0: ഏച്ചിനെ എവിടെ കല്യാണം കഴിച്ചു?
1: ഏച്ചി പിണറായി.

0: ഇടക്കിടക്ക് വീട്ടിലേക്ക് പോകും.
1: അപ്പോ അച്ഛനും അമ്മനൊക്കെ
0: വരാറുണ്ടോ അവരിങ്ങോട്ട്?
1: എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ രണ്ടാളും.
0: എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുമ്പോ ഇപ്പൊ ഓണം പറഞ്ഞു, ഇനി വിഷു, അങ്ങനെ എവിടെയൊക്കെ ട്രിപ്പ് പോവാറുണ്ടോ?
1: ട്രിപ്പ് അങ്ങനെ അധികം ഇപ്പൊ അങ്ങനെ പോകാറൊന്നുമില്ല. ആദ്യം നമ്മളെ കുടുംബങ്ങളങ്ങ് എല്ലാരും ഒന്നിച്ചിട്ട് അങ്ങനെ
0: പോലെ
1: അങ്ങനെ പോക്കുണ്ട് ഓരോ സ്ഥലത്തല്ല. ഇപ്പം കുറച്ചായി അങ്ങനെ, ചേച്ചീന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് സുഖമില്ലാണ്ട് പിന്നെ നമ്മളിപ്പം കുറച്ച് കുറവാന്ന് അല്ലേ. അവരാ നമ്മളെല്ലാരും ഒന്നിച്ചിട്ടാന്ന് പോകുക, അവരാ ഫസ്റ്റ് ഇറങ്ങുക, മുന്നിട്ട് ഇറങ്ങുക. ഇപ്പൊ നമ്മളെല്ലാരും പോക്കുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ കുറവാ.
0: വേറെന്തൊക്കെയാണ് എന്റർടൈൻമെന്റ് ഉള്ളത്? ഈ ഒരു ആശ വർക്ക് അല്ലാതെ വേറെ എന്തൊക്കെയാണ്?
1: വേറെ ആശവർക്ക് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ രാവിലെ എണീച്ചിട്ടാകുമ്പോ മൊബൈലിൽ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് പാട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ കേൾക്കും കേൾക്കും. പിന്നെ വേറെ നമുക്ക് ആശാവർക്ക് തന്നെ ഫുള്ള് ഓരോ പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ രാവിലെ ഉച്ചവരെ ഫീൽഡിൽ പോയിട്ടാന്ന് വരുന്നത്. കുട്ടി പിന്നെ കുട്ടികള് ഗർഭിണി അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾ നോക്കല് പ്രധാനമായിട്ട്. പിന്നെ പ്രായമുള്ളവര്, കിടപ്പിലായവര് അങ്ങനെയുള്ള നമുക്ക് കാര്യമായിട്ട് നോക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ടാകും നമുക്ക് ഓരോ ഫീൽഡ് വർക്കില് ക്ലിനിക് ഉണ്ടാവും. പിന്നെ NCT അങ്ങനെ ഓരോന്നും ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് ചെയ്യാനും വിളിക്കാനും പറയാനും എല്ലാം ഉണ്ടാവും.
0: അതുപോലെ കൊറോണ സമയത്ത് ആശാ വർക്കർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമാണ് അല്ലേ?
1: അതിനെ
0: കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ.
1: കൊറോണ സമയത്ത് നമ്മള് വെച്ചാല് അധികം ആരും വീടുകളിൽ നിന്നും പോവില്ല. നമ്മള് അവർക്ക് മരുന്നും കാര്യങ്ങളിലും നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. ഇരുട്ടിക്ക് പോയിട്ട് മരുന്നും കാര്യങ്ങളിലും വാങ്ങി അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ സാധനങ്ങൾ വേണ്ടി എത്തിച്ചു കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും അന്നേരം ചെയ്തിട്ടുണ്ട് നമ്മൾ.
0: മോള് എന്താ ചെയ്യുന്ന?
1: ഇപ്പൊ PSC കോച്ചിങ്ങിന് പോകുന്നു. പിന്നെ ഇവിടെ ഇരുട്ടി പ്രകൃതി കോളേജിൽ.
0: മോളെ പേരൊന്നുകൂടി പറയൂ.
1: ദിയ.
0: ദിയ. ദിയ എവിടെയാ പഠിച്ചതൊക്കെ?
1: അവള് പൊയിലൂരാന്ന്. പൊയിലൂര്
0: സെന്റർ പൊയിലൂര്.
1: ആ സെന്റർ പൊയിലൂരാന്ന്.
0: ഏതാ കഴിഞ്ഞതാ?
1: ഓള് BCOM കഴിഞ്ഞിട്ട് ഓള് മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ. അപ്പൊ ഇവിടെ വന്നാലും പിന്നെ PSC
0: മോന്റെ ഭാര്യയാണല്ലേ? മോന്റെ ഭാര്യ മോളന്നെ. പിന്നെ വേറെന്താ, സിനിമയൊക്കെ കാണാറുണ്ടോ എല്ലാരും കൂടി?
1: സിനിമ കാണാൻ അധികം പോകാറില്ല, ഇടക്ക് പോയിട്ടുള്ളു. ഇപ്പം കുറവാ. പണ്ട് ചെറുതിലെല്ലാം അങ്ങനെ പോകുന്നുണ്ട്, ഇപ്പം കുറവാന്ന്.
0: ഇപ്പൊ ചേച്ചി പറഞ്ഞു പാട്ട് കൂടുതൽ ഇഷ്ടമാണ്. എങ്ങനെയാണ് മേലെ, ഏത് ടൈപ്പ് പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്കിപ്പം പഴയ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് കൂടുതൽ ഞാൻ വെക്കുക, പഴയ പാട്ട്
0: സെലക്ട് ചെയ്ത് വെക്കാലോ അല്ലെ.
1: ഇപ്പോഴത്തെ അങ്ങനെ സിനിമ കാണാത്തതുകൊണ്ട് അങ്ങനെ വലിയ പാട്ട് ില്ല. പണ്ടത്തെ പാട്ട്
0: പാടുവോ?
1: ഇല്ല,
0: പാടില്ല. ശബ്ദം കേൾക്കുമ്പോഴും പാട്ട്. നമ്മൾ ഈ ഒരു പരിപാടിയിൽ കൂടി ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിച്ചു തരാൻ പറ്റും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: പഴയ പാട്ടാണ്. പണ്ടത്തെ പാട്ടാണ്.
0: പ്രത്യേകിച്ചുള്ള ഗായകനോ ഗായികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഏതാ യേശുദാസിന്റെ പഴയ ഗാനങ്ങളില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം.
0: 90s മതിയാ.
1: ഏതായാലും പഴയ ഗാനം ഇഷ്ടമാണ്.
0: പഴയ
1: പാട്ടാണ് ഇഷ്ടം.
0: നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഡെഡിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ആർക്കാണ് സമർപ്പിക്കുന്നത്?
1: എന്റെ അച്ഛനും അമ്മക്കും തന്നെ. അച്ഛനും അമ്മ സ്ഥിരം റേഡിയോ ഉണ്ട്, പാട്ട് വെച്ച് സ്ഥിരം രാവിലെ മുതൽ
0: വെക്കുന്നുംബത്തില്. അപ്പൊ അച്ഛനും അമ്മക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമ്മളിപ്പോ ഉള്ളത് ചാവശ്ശേരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചാവശ്ശേരി ഒരു വീട്ടിൽ വന്നപ്പോ ഇവിടെ നന്നായിട്ട് കോഴികൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരു നായിണ്ട്, നായി ഇങ്ങനെ കുറച്ച് പേടിപ്പിച്ചു. പക്ഷെ എന്നാലും നമ്മൾ ചേച്ചിനെ കണ്ടിട്ട് ഇവിടെ കയറിയതാണ്. ചേച്ചി ധൈര്യം തന്നു വന്നോന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ചേച്ചി, നമ്മള് റേഡിയോ മലബാറിൽ നിന്നാണ്. റേഡിയോ മലബാർ എന്ന് പറഞ്ഞാൽ അയ്യല്ലൂരിലെ റേഡിയോ സ്റ്റേഷനാണ്. ഈ റേഡിയോയിൽ നാട്ടിലെ പാട്ട് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. പാട്ട് പാടാൻ അറിയുന്നവർ, ചിലപ്പോൾ അവസരം കിട്ടാത്തവരുണ്ടാവും, അവർക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ.
1: ഓമന.
0: ഓമന, ഓക്കെ. ഓമനമ്മ, ഇവിടെ ആരല്ല ഉള്ളത് വീട്ടില്?
1: ഇവിടെ ഇപ്പോ ഒരു മോനെ ഉള്ളൂ, ഇത്തം പുറത്താണ്. പിന്നെ ഒരുത്ത പോട്ടൊക്കെ പണിക്ക് പോയിട്ടുള്ളത്. മൂത്ത മോനുണ്ട്.
0: നാല് മക്കള്.
1: മോള കല്യാണം കഴിച്ചുകൊണ്ടായതാ.
0: എല്ലാരും പേര് പറഞ്ഞൂടെ? മൂത്ത
1: പ്രസാദ്, പ്രമോദ്, പ്രജീഷ്, പ്രജന.
0: പ്രജന എല്ലാം പ്രായമാണ്. ഈ ആ പ്രായത്തിൽ തന്നെ തുടങ്ങണം ആരാ പറഞ്ഞേ?
1: അത് മൂത്ത മോനെ വിളിക്കാൻ എന്റെ ആങ്ങളെ പറഞ്ഞു തരും. പ്രസാദ് അതുപോലെ തന്നെ അങ്ങ് വിളിച്ചു.
0: പിന്നെ എല്ലാം പ്രാകുട്ടി അങ്ങ് വിളിച്ചു. മൂത്തയാൾ എന്താ ചെയ്യുന്ന പറഞ്ഞേ?
1: നമ്മള് ആശാരിപ്പണി എടുക്കും.
0: ആശാരിപ്പണിയാണ്.
1: ചാവശ്ശേരി
0: എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമത്തെ ആൾ എന്താ ചെയ്യുന്നത്?
1: മറ്റോനോ നമ്മളെ പണി തന്നെയോ. പക്ഷെ ഇപ്പൊ കുറച്ചായി പുറത്ത് പോയിട്ടുള്ളത്.
0: പുറത്ത് ഗൾഫിലാ?
1: ഗൾഫില്. ഇപ്പൊ വന്നിനേനോ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായി ആദ്യം പോയിട്ട് വരും.
0: മറ്റേ മൂന്നാമത്തെ
1: ഓന് നമ്മളെ പണി തന്നെയാണ്.
0: അവരാണോ പേട്ടയില്?
1: അവനാണ് പേട്ടയില്. വേറെളപ്പരം പോയതാണ്.
0: ഈ പണി തന്നെ
1: നമ്മളെ പണി തന്നെ.
0: ഓക്കെ. മോള്?
1: മോള് ഒന്നും പണിയൊന്നും നിൽക്കുന്നില്ല.
0: കല്യാണം കഴിഞ്ഞിട്ട്?
1: കല്യാണം കഴിഞ്ഞിട്ട്. രണ്ട് കുട്ടികളുണ്ട്. വലുതായല്ലോ. ഒന്ന് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് ചേർന്ന്, മറ്റേ ഒമ്പത്. ഒരാണോ? ഒരു പെണ്ണു. മോയെ ഒമ്പതില്.
0: ഓണം?
1: ഓണത്തിന് വന്നിട്ടില്ല. ഓണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വന്ന്.
0: എല്ലാരും വന്നോ?
1: ഗൾഫിലൊക്കെയും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല.
1: മോളും മോളെ ഭർത്താവും മക്കളും അങ്ങോട്ട് വന്നു. അവരിന്നലെ വൈകുന്നേരം 4 മണിക്ക് പോകുമ്പോ.
0: മോളെ വീട് എവിടെയാന്ന്?
1: അവര് ശ്രീകണ്ഠാപുരം കണിയാർവയൽ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കാഞ്ഞിലേരി അങ്ങോട്ടാണ്. കണിയാർവയൽ നിന്ന് കാഞ്ഞിലേരിയൊക്കെ ബസ്സുണ്ട്.
0: ഈ മഴക്കാലത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണോ ഇതിലെ വരാനെല്ലാം? യാത്രയൊക്കെ റോഡ് വെള്ളം കുത്തി
1: ഒഴുകും. താറിട്ടില്ലേ?
0: താറിട്ടോണ്ട് പ്രശ്നമില്ല. നിങ്ങളെ വീടെ ഇതാണ് ലാസ്റ്റ് വീട്? രണ്ട് വീട്.
1: അതിപ്പോ പൈപ്പെല്ലാം പൈപ്പ് കയറിയോണ്ടാന്ന് സൈഡ്.
0: ഇവിടെയാണോ കല്യാണം കഴിച്ചോണ്ടത്? ഇവിടെയാണ്.
1: അല്ല, അങ്ങ് വേറെ അങ്ങാണ് വീട്. ഇവിടുന്ന് കൊറേ കുറച്ച് അങ്ങോട്ട് കൊറേ പോണം.
0: അതെ. പിന്നെ ഇങ്ങോട്ടേക്ക്
1: നമ്മള് സ്ഥലം എടുത്തിട്ട്.
0: നിങ്ങള് ഹസ്ബൻഡ് എടുത്ത
1: സ്ഥലം എടുത്തിട്ട്? 12.5 സെന്റ് സ്ഥലം എടുത്തിട്ട്. കുറച്ചേ ഉള്ളൂ വീട് കഴിഞ്ഞിട്ട്. പിന്നെ അത്രേ ഉള്ളൂ.
0: എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിഞ്ഞ?
1: വയസ്സ് 18 വയസ്സ് കഴിഞ്ഞു. എത്തുമ്പോ ആയിട്ടില്ല.
0: പഠിക്കൂലേ? ഞാൻ കെട്ടിച്ചു വിട്ടേ.
1: പഠിപ്പ്

0: അന്നേരം പിന്നെ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ പിന്നെ ആങ്ങളാറെല്ലാം പഠിപ്പിക്കണ്ടേ, ഒരു കൊല്ലം അവര് പഠിപ്പിച്ചു, പിന്നെ എഴുന്ന് പാസ്സായി, പിന്നെ പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പാട് പിന്നെ 18 വയസ്സായപ്പാട്
1: കല്യാണം കഴിച്ചു. സ്വന്തം വീട് എവിടെയാന്ന് പറഞ്ഞേ?
0: സ്വന്തം വീട് കാഞ്ഞിരോട്.
1: കാഞ്ഞിരോട് സിനിമയെല്ലാം കാണാൻ പോയില്ലാ പണ്ടല്ലെങ്കിലും?
0: പണ്ടെല്ലാം പോക്കുണ്ട്,
1: പണ്ടെപ്പം പോകുന്നത്, ഇപ്പൊ അത് ഒതുങ്ങിപ്പോയല്ലേ.
0: ഇപ്പോഴും പോക്കില്ല.
1: ലാസ്റ്റ് കണ്ടത് ടാക്കീസ് എന്ന് കണ്ട സിനിമ ഏതാ?
0: ഇപ്പം പോയിനി, ഇപ്പൊ മോൻ വന്നേരോ, പിന്നെ മോളെ മോളുണ്ടേനൂടെ. ഞാൻ പോക്കില്ല, ഇതായാലും ഞാൻ ഭർത്താവ് ഞാനടി ടാക്കീസ് പോക്കൊന്നുമില്ല, ഇങ്ങനെ ടി വി കാണുന്നതേ ഉള്ളൂ. എന്നിട്ട് മോളിടി ഉള്ളോണ്ട് മോൻ പറഞ്ഞ് പിന്നെ നമുക്ക് സിനിമക്ക് പോകാന്നു. ഞാനിവിടെ നിന്നോളും പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നു. എന്നാ വന്നാൽ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതെന്താ ഇപ്പോ അതിന് പേരെന്താപ്പ? മറ്റേ അബീന്റെ മോന്റെ സിനിമയിലേ മരിച്ചു അബീന്റെ മോൻ, അതിന്റെ പേരാണ് കോർമ്മയില്.
1: അറിയാ അറിയാ, അതാ കണ്ടത്. എങ്ങനെയുണ്ട്? കൊറേ നാള് കൂടി കണ്ടിട്ട്.
0: ആ ഓ, ഞാൻ ടാക്കീസ് ആയിട്ട് മട്ടന് ടാക്കീസ് ആയിട്ട് ഞാൻ പോയിട്ടില്ല.
1: അതെ, ആദ്യം പോലെ ഉണ്ടാവില്ല.
0: പിന്നെ എ സി അല്ലല്ലേ, ഞാൻ ഇങ്ങനെ സാരിയെല്ലാം പൊളിച്ചിട്ടിരുന്നേ. പുതപ്പെടുത്തുകൂടെന്നെല്ലാം പറഞ്ഞാലും പണ്ട് പോയതല്ലേ.
1: എങ്ങനെയാന്ന് സമയം കളിയാ? പണിയെല്ലാം കഴിഞ്ഞ് കൊറേ സമയം ബാക്കി ഉണ്ടാവില്ലേ?
0: ബാക്കി എന്നപ്പോ ഇനിയിപ്പൊ അതിൽ അടിച്ചു വരേണ്ട സമയമായി.
1: വിളക്കെത്തിക്കണം, അത് കഴിഞ്ഞിട്ട് രാത്രിയത്തെ
0: രാത്രി പഴയ
1: നീ റേഡിയോ ശീലാക്കണം കേട്ടോ. പണിയെടുക്കുമ്പോ അവിടെ തുറന്നു വെക്കണേ. മോനോട് പറയാം 89.6 വെച്ചാ മതി. നമ്മൾ ഈ പരിപാടിയിലേക്ക് കൂടി പാട്ട് പാടൂല എന്ന് പറഞ്ഞ
0: പാട്ടൊന്നും പാടൂല്ല.
1: ഓക്കെ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
0: അപ്പൊ
1: എനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു. ഓക്കെ, ആർക്കാന്ന്? ഡെഡിക്കേഷൻ കൊച്ചുമക്കൊക്കെ കൊടുത്താലോ?
0: കൊടുത്തേ.
1: ഓക്കെ, നമുക്ക് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ ഇപ്പോഴേ ചാവശ്ശേരിയാണുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാം. പേര്
1: ഷംസീറ, ഇനീഷ്യൽ പിആർ.
0: ഇവിടെ ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: ഇവിടെ ഉമ്മ, എന്റെ ഹസ്ബൻഡ്, മൂന്ന് മക്കള്.
0: എല്ലാരും പേര് പറഞ്ഞു.
1: മൂത്ത മോൾ നെത്താഷ റോബിൻ, രണ്ടാമത് ഒരു ആൺകുട്ടിയാണ് ഷാദിൽ മുഹമ്മദ്, മൂന്നാമത് ഒരു പെൺകുട്ടി നൂഹ ജമാൽ.
0: ഉമ്മ
1: ഖദീജ.
0: ഒരു മോളാണുള്ളു?
1: ആ, രണ്ടാങ്ങളാറുണ്ട്. അവര്
0: പുറത്താ.
1: പേര് ഒന്ന് ഷറഫുദ്ദീന്, ഒന്ന് സാദിഖ്.
0: ജോലി ചെയ്യുന്നുണ്ടോ?
1: ആ, അവർ ജോലി ചെയ്യുന്നുണ്ട്.
0: കല്യാണം കഴിഞ്ഞവരാ?
1: അവര് കല്യാണം കഴിഞ്ഞു.
0: അപ്പം ഇയാളെന്താ ഇയാൾ ഇവിടെ തന്നെ സെറ്റിൽ ആവാന്ന് വിചാരിച്ചു? ഉമ്മക്ക് ഒരാളാവാ?
1: ഉമ്മക്ക് കൂട്ടിന് ആളുകൊണ്ടേ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓറ് ഫ്രൂട്ട്സിന്റെ പണിയാ.
0: എവിടെ?
1: ഇരിട്ടിക്ക്.
0: ഇരിട്ടി രാവിലെ പോകേണ്ടി വരും.
1: ആ, ഒരു 6 മണിക്ക്
0: പോവും. മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്?
1: ഒരുപാട് ഡാഡേന്ന് വരും, പ്ലസ് വൺ പഠിക്കുന്നത്. ഒരാൾ മട്ടന് എച്ച് എസ് എസ് അല്ലെ സ്കൂൾ ആണ് പഠിക്കുന്നത്. ഒരാൾ പാലട്ടുള്ളിക്ക്.
0: പാലട്ടുള്ളി. എല്ലാരും അടുത്തടുത്താണ്. എന്താണ് പഠിച്ചതൊക്കെ?
1: ഞാന് പ്ലസ് ടു പഠിച്ച അറബിക് കോളേജാണ് പഠിച്ചത്. പിന്നെ പ്ലസ് ടു പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോഴത്തേക്ക് മാരേജ് കഴിഞ്ഞ് അങ്ങനെ
0: പിന്നെ സെറ്റിൽ.
1: അങ്ങനെ പോയി.
0: പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ?
1: ഇന്നലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പിള്ളേരല്ലായി. ഇപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വീട്ടില് ജോലി എടുക്കണോ, പിന്നെ ഉമ്മൊറ്റക്കാണല്ലോ, അങ്ങനെ ചെറുതായിട്ട്.
0: ജോലി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം?
1: ആഗ്രഹം ഉണ്ട്.
0: ട്രൈ ചെയ്യുന്നുണ്ടാ?
1: ട്രൈ ചെയ്താൽ ഇപ്പൊ ഓരോ മക്കളെ പഠിപ്പ് എങ്ങനെ പോകുന്നത്?
0: ഇനി അവരെ കൂടെ തന്നെ നിക്കണല്ലോ അല്ലേ?
1: അതെ.
0: ഓക്കെ. എങ്ങനെയാണ് നിങ്ങള് ഈ ഒഴിവ് കാലങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, കുട്ടികളെല്ലാം ഒരുമിച്ച് എങ്ങനെയാ ചെലവഴിക്കുക?
1: അവരെ നോക്കലിന്റെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. പിന്നെ വെച്ചാല് പുറത്തെല്ലാം പോകും, കുറച്ച് ഇറങ്ങാൻ പോകും. പിള്ളേർ അതെ, പിള്ളേരായിട്ട് അധികം സ്പെൻഡ് ചെയ്യും. അതന്നെ പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് അതന്നെ.
0: ഹസ്ബൻഡിന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ആരെങ്കിലും ഉണ്ടോ പണിക്കൊക്കെ ആളുണ്ടോ അവിടെ?
1: ആ, അവരാളാണ്ട്. അവള് ഓരോ അക്കൗണ്ടിന്റാന്ന് അടുത്ത്. അപ്പൊ ഡെയിലി എന്തായാലും പോകേണ്ടി വരും. ഞായറാഴ്ച മാത്രം ലീവ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് എടുക്കും.
0: പിന്നെ പുറത്ത് വേറെന്താ? വേറെന്താ ഇപ്പൊ യാത്രയല്ലാതെ വേറെ ഫിലിം അങ്ങനെ കാണാൻ പോക്കുണ്ടാവില്ല അല്ലെ?
1: ഫിലിം കാണാൻ പോക്കുണ്ട്. ലാസ്റ്റ് നമ്മള് മറ്റേ ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ, ഇപ്പല്ല കുറച്ച് മുമ്പ് ഇറങ്ങിയത്, മറ്റേ ഒരു പ്രേയത്തിന്റെ സിനിമ അതാ ലാസ്റ്റ് കണ്ടത്. പിന്നെ അപ്പഴത്തെ കാങ്ങള് ഗൾഫിൽ പോയി. അവന്റെ കൂടെ പോവാ? അവര് വന്നാൽ രണ്ടു മൂന്നാള് ഗൾഫിലുണ്ട്. അപ്പൊ അവര് വന്നാലും ജോളി അങ്ങനെ അവരൊക്കെ അടിച്ചുപൊളിക്കാനോ
0: പോകും. അവരുടെ ഭാര്യമാരല്ലേ?
1: ഇല്ല, അവര് ചെറിയ ചെറിയ ആങ്ങളെ കസിൻ ആങ്ങളെ മക്കളുണ്ടാവില്ലേ, എന്റെ ആങ്ങളുടെ മക്കളാ കസിൻസ്. അങ്ങനെ നമ്മൾ ആങ്ങളെ കാണുന്ന അപ്പൊ ആ രീതിക്കാണ്. അവർ വന്നാൽ ജോളിയാണ്, എല്ലാടി പോവാനും വരാനും നല്ല
0: പിള്ളേരും കാത്തുക്കുന്നായിരിക്കും.
1: പിന്നെ തീർച്ചയായും അവരാന്ന് ജോളി അവരത്.
0: എങ്ങനെയുണ്ട് മക്കള് പഠിപ്പെല്ലാം? എങ്ങനെയാ പോകുന്നത്?
1: മോന് കുറച്ച് ഇച്ചിരി വേക്കോട്ടാണ്, പക്ഷെ രണ്ട് മക്കൾ നല്ല പഠിക്കും. മോൻ പിന്നെ അധികം വാശിയാണ്, എന്നെ പഠിപ്പിക്കുന്ന അധികം പഠിക്കുകയും ചില.
0: അവന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും.
1: മോനിക്ക് ഫോണ് ഗെയിം മെയിൻ. അത്
0: ചെറുതാമ കൊടുത്ത് ചിലപ്പോ ശീലായി.
1: അത് പിന്നെ മാറ്റുന്നു. ഫോൺ അധികം ഉപയോഗിക്കുന്നില്ല എന്നാ

0: അനു
1: പിന്നെ വെച്ചാല് പഠിക്കാനൊക്കെ പഠിക്കലും ചെയ്യും, മടിയുണ്ട് പഠിക്കാൻ നല്ല
0: ഉണ്ടല്ലേ.
1: ഫോണിനെ റെഡി ചെയ്യൂല, പക്ഷെങ്കില് കാണും. മിക്കവാറും ഗെയിം തന്നെയാണ് ഫോണ് കളിക്കുക. ഒരു ഫോണ് ഗെയിം കളിക്കാനായിട്ട് എനിക്കായിട്ടുണ്ട് ഒരു ഫോണ് ഗെയിം കളിച്ചെടുക്കും.
0: നമുക്കിവിടെ വരുമ്പോ തോന്നിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ടൗൺ ആണെങ്കിലും ടൗണിന്റെ യാതൊരു ഇതുമില്ല, നല്ല കാമൻ കോയറ്റ് സ്ഥലം.
1: എന്താ വെച്ചാല് മരങ്ങള്,

0: അല്ലേ?
1: അതെ അതെ, നല്ല രസമാണ്. നമുക്കൊരു ടൗണിലെല്ലാം നിന്നിട്ട് വരുമ്പോ ഒരു നല്ല
0: സുഖം, നല്ല തണുപ്പില്ലേ.
1: നിങ്ങക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലല്ലോ?
0: ഇല്ല, എന്റെ ഭർത്താവിന്റെ ടൗണിലാ വീട്. ആടെ ഏത് സമയം വണ്ടിയും മുറ്റത്തുള്ള വണ്ടികളായിട്ട് ഭയങ്കര
1: ഡിസ്റ്റർബ്.
0: നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലം ഇഷ്ടം,
1: അതുകൊണ്ടാണ് ഇവിടെ
0: വീടെടുത്തത്.
1: എങ്ങനെയാണ് വീട് പണിയെടുത്ത് വരുത്തി?
0: വാർപ്പ് കഴിഞ്ഞ് പിന്നെ കല്ലിറക്കാൻ നോക്കുന്നുണ്ട്. മുകളിലത്തും കൂടി എടുത്തിട്ട് വേണം. വേഗം കൂടാൻ ആഗ്രഹമുണ്ട്, നോക്കട്ടെ.
1: അതുപോലെ പണിക്കാരൊക്കെ ക്ഷാമം ഉണ്ടോ? എങ്ങനെയാ പെട്ടെന്ന്?
0: ഇല്ല, നമുക്ക് നമ്മുടെ അയൽവാസി തന്നെ പണിക്കാരുണ്ട്. ഒരു ഏത് സമയം വിളിച്ചാലും വരും. എന്തിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. വാർപ്പിന്റെ വരുണ്ട്, കല്ല് വെക്കേണ്ട, ഏത് പണിക്കാൻ വിളിച്ചാലും ആൾക്കാരുണ്ട്.
1: ഉമ്മയുടെ ഭക്ഷണത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ?
0: ഉമ്മാന്റെ എല്ലാം ഇഷ്ടമാണ്.
1: ആ ഒരു ഇത് മോൾക്കും കിട്ടിയിട്ടുണ്ടോ?
0: ഉമ്മാന്റെ കൈ എന്താ കിട്ടിയിട്ടില്ല. ഉമ്മാന്റെ എല്ലാ വർഷവും നല്ല ടേസ്റ്റ് ഉള്ളത്.
1: അപ്പൊ ഹസ്ബൻഡ് പറയാറുണ്ടോ ഉമ്മ വെക്കുന്ന പോലെ വേണമെന്നോ അങ്ങനെ പറയാറുണ്ട്?
0: ഇല്ല, അത് അറിയാറില്ല. പക്ഷെ ഉമ്മയെ ഫുഡ് ഭക്ഷണം ആക്കുക,
1: സപ്പോർട്ട് ചെയ്ത് കൊടുക്കും.
0: ആ ഞാൻ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ പോകും. അതെ തന്നെ, പണിയായിട്ടൊന്നും ഉമ്മ സഹായിക്കൂല. എടുക്കെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ
1: നമുക്ക് കയ്യാത്തരല്ലോ ഒന്ന്.
0: ആ ഉമ്മക്ക് ഉമ്മ തന്നെ ആക്കണം, അത് ശീലാണ്.
1: എന്നാലും ഉമ്മ വെക്കുന്നതിൽ ഏത് എന്തായാലും ഒന്നിനൊരു സ്പെഷ്യൽ ഉണ്ടാവില്ലേ? എന്താണ്?
0: ഉമ്മന്റെ ബിരിയാണി
1: എല്ലാരും പറയാറുണ്ട്.
0: എല്ലാരും പറയാറ് ഈ ഭാഗത്തിലായിരിക്കും ഉമ്മ വെച്ചു കൊടുക്കുകയും ചെയ്യലുണ്ട്. എല്ലാരും വിളിച്ചു കഴിഞ്ഞിട്ട്
1: അമ്മ അങ്ങനെ വെക്കാൻ പോവാ?
0: ഇല്ല, ഇവര് അയൽവാസികള് ടേസ്റ്റ് കൊണ്ട് വിളിക്കും ഉമ്മനെ. ഇങ്ങനെ അയൽവാസികൾക്ക് ഇങ്ങനെ അറിയാത്തവരാ. എന്നാലും വിളിച്ചു വെച്ചിരിക്കും ഉമ്മ പോക്കുന്നുണ്ട്. വെക്കാനൊന്നും പോവില്ല, അവർക്ക് ഇഷ്ടമാണ്.
1: ടി വി കാണും.
0: ടിവി ചെറുതായിട്ട്
1: ചെറുതായിട്ട് സമയം പോണ്ടേ അല്ലെ? മക്കള് പോയി കഴിഞ്ഞാൽ എന്താ പരിപാടി?
0: ഫോണ്, ഫോണില് അധികം ഇൻസ്റ്റഗ്രാമോ എന്തെങ്കിലും ഇങ്ങനെ
1: റീൽസ്
0: കണ്ടുപോകും. പിന്നെ സമയം അവര് പോണ്ടാക്കി തന്നെ സമയമായല്ലോ. 10 മണിയല്ലേ ആവും കൂട്ടില് പോയി കഴിയണ്ടെങ്കില്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടില് നിന്റേതായ പണി ഉണ്ടാവല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഫോണ്. പിന്നെ ഒരു 3 കൂട്ടിലെത്തും
1: ചെയ്യും.
0: മദ്രസ അവർക്ക് ആഴ്ചക്ക് 2 ദിവസമാണ്. അത് ഉണ്ട്. നമ്മളിവിടെ ചേർത്തത് ആഴ്ചക്കുള്ളതാണ്. ആഴ്ചക്ക് 7 പോയി കഴിഞ്ഞാല് 1 വരെ ഉള്ളത്.
1: അപ്പൊ അത് 1 കൊണ്ട് ഇതാവുമല്ലോ.
0: അവര് ആഴ്ചക്ക് ഇതിപ്പോ 1 അല്ലേ പഠിപ്പിക്കുന്ന ദിവസമുള്ളത്. ഇത് നല്ല മണിക്കൂർ കിട്ടുന്നില്ല, അപ്പൊ പഠിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മള്.
1: അവിടെയും പഠിക്കാനും പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ?
0: ആ എക്സാം ഉണ്ട്.
1: അതെല്ലേ,
0: അതിലെല്ലാം മാർക്ക്.
1: പിന്നെ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വിശേഷങ്ങളും വന്ന് പറയൂ?
0: ആ തീർച്ചയായും, നല്ല നല്ല വിശേഷങ്ങൾ പറയും.
1: അതെല്ലേ,
0: അവരത് ഞാൻ ചോദിക്കും ചെയ്യും. ഇന്ന നടന്ന ടീച്ചർ എന്താ പറഞ്ഞേ, ഹോംവർക്ക് ഉണ്ടെന്ന് ചോദിക്കും. പക്ഷെ കൂടുതലും മൂത്ത മോളെ ചോദിക്കാം. ഓൾക്കാന്ന് കൂടെല്ലാം പറയാനൊരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ടേക്ക് അല്ലെ. ഓക്കത് ഇഷ്ടാന്ന് അത് പോയി വന്ന് ഇങ്ങോട്ട് വന്ന് പറയും. അത് നടന്നേ, ഇത് നടന്നേ, ഇങ്ങോട്ട് വന്ന് പറയും. ഇത് അതിന്റെ പ്രായമായിട്ടില്ലല്ലോ. ഇവരോട് ചോദിക്കും. മൂത്തമോള് പണ്ടേ പറയുന്നതുകൊണ്ട് എങ്ങനെ
1: പോകും?
0: ഓളിപ്പം പ്ലസ് 1 എടയന്നൂര് പഠിക്കുന്നത്.
1: എടയന്നൂര് ഏതെടുത്തത്?
0: ഓള് സയൻസ്.
1: വേറെ ഇവിടെ മട്ടന്നൂര്.
0: മട്ടന്നൂര് കൊടുത്തിന് യൂണിവേഴ്സിറ്റി. ഓള് ഫസ്റ്റ് കൊടുത്തത് അങ്ങനെ മട്ടന്നൂർ കൊടുക്കാൻ അങ്ങനെ കൊടുത്തു നോക്കുമ്പോ കിട്ടിയിട്ടില്ല.
1: പിന്നെ പാട്ടെല്ലാം കേൾക്കണ്ട?
0: പാട്ട്
1: പാട്ട് ഏതെങ്കിലും?
0: ഏ പാടില്ല.
1: നിങ്ങൾ കല്യാണത്തിനൊക്കെ പാട്ടില്ലേ പാടുന്ന?
0: കൈയൂട്ടി കൊടുക്കുന്നില്ല, പാടൂല.
1: പാടൂല, പാടാറുണ്ട്. എപ്പോഴും പാടിയിട്ടില്ല.
0: ഞാൻ ചെറുതായിരിക്കുന്ന മൂളല്ലാണ്ട് പാടില്ല.
1: ആ മൂളിലൊന്നും നമുക്ക് ഇതിലേക്ക്
0: ഭയങ്കര കുറവായിരിക്കും.
1: നോക്കിയോ കട്ടിയ?
0: ഇല്ല, വേണ്ട വേണ്ട.
1: ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് പാട്ട കേക്കണ്ടേ?
0: ഏത് പാട്ടും പാടും.
1: ഏത് പാട്ട്?
0: അങ്ങനെയാണെങ്കില് നല്ല പാട്ടും. അങ്ങനെ മാപ്പിളപ്പാട്ട് അങ്ങനെ
1: കുഴപ്പമൊന്നുമില്ല പറയാം. സിനിമാ പാട്ട് അധികം ചോദിക്കില്ല, എന്നാലും കുഴപ്പമില്ല പറഞ്ഞു.
0: അങ്ങനല്ലേ, എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. പക്ഷേ പെട്ടെന്ന് പറയാനായിട്ടാണ് കേട്ടതില്ല.
1: എന്നാലും മക്കള് ചിലപ്പം പറയില്ലേ, കേട്ട് ആസ്വദിക്കാറുണ്ട് പാട്ടെല്ലാം.
0: ആ ഇവരെല്ലാം
1: മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഷാദിൽ മുഹമ്മദ് വേണ്ടിയിട്ട് തൂക്കി എന്നുള്ള പാട്ട്. അതൊരു ഭയങ്കര ട്രെൻഡ്.
0: അവരംഗത്തിലേ കേക്കൂ.
1: പക്ഷെ രസമുണ്ട് അത് കേട്ടിരിക്കാനും. അതെ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഷാദിലിന് വേണ്ടിയിട്ട് മനോഹരമായി പാട്ട്. അപ്പൊ ഇനി നമ്മുടെ റേഡിയോന്റെ ഒരു ശ്രോതാവായിരിക്കണം എപ്പോഴും. കേൾക്കുക, പരിപാടി കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.

0: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.

ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലെ ഗാനങ്ങൾ വെള്ളിത്തിരയിലൂടെ നമ്മുടെ മനസ്സിലേക്കെത്തും. കഥാപാത്രങ്ങളുടെ മുഖവും കഥയുടെ സന്ദർഭങ്ങളും ദൃശ്യങ്ങളുടെ സൗന്ദര്യവും ഗാനങ്ങൾക്ക് മറ്റൊരു ജീവൻ നൽകും. എന്നാൽ ചില ഗാനങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കാറില്ല. സിനിമ പൂർത്തിയാകാതെ പോകാം, വെള്ളിത്തിരയിലെത്താതെ പോകാം. പക്ഷേ നല്ല സംഗീതത്തിന് വെള്ളിത്തിരയുടെ സഹായം എല്ലായ്പ്പോഴും ആവശ്യമില്ല. കാലത്തെ അതിജീവിച്ച് സംഗീതം മാത്രം ജീവിച്ചിരിക്കുന്ന ചില അപൂർവ ഗാനങ്ങളുണ്ട്. അത്തരമൊരു സംഗീത സഞ്ചാരമാണ് ഇന്നത്തെ ഗാനതരംഗം. 1979 പുറത്തിറങ്ങാതെ പോയ ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനതരംഗം.

ിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. മലയാള സംഗീത ലോകത്തിന് നിരവധി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച മഹാസംഗീത സംവിധായകൻ സലിൽ ചൗധരിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. വാക്കുകൾക്ക് കവിതയുടെ ചിറകുകൾ നൽകിയ മഹാകവി ONV കുറുപ്പ് വരികൾ രചിച്ചു. സലിൽദായുടെ സംഗീത ഭാവനയും ONV കാവ്യലോകവും ഒന്നിച്ചപ്പോൾ വെള്ളിത്തിരയിലെത്താതിരുന്നിട്ടും ഇന്നും സംഗീത പ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്ന ചില ഗാനങ്ങൾ പിറന്നു അപ്പോൾ. നിലാവിന്റെ മൃദുത്വവും കാത്തിരിപ്പിന്റെ നിശബ്ദതയും പ്രണയത്തിന്റെ നേർത്ത സ്പർശവും ഒത്തുചേർന്ന ഒരു മനോഹര ഗാനം തന്നെയാവട്ടെ ആദ്യം. ഇനി വരൂ തേൻ നിലാവേ. തേൻ നിലാവിനെ വിളിക്കുന്നത് പോലെ തോന്നുന്ന ഈ ഗാനത്തിൽ പ്രണയത്തിന്റെ ഒരു കാത്തിരിപ്പുണ്ട്. നിലാവ് ഇവിടെ വെറുമൊരു പ്രകൃതി പ്രതീകമല്ല, മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു സ്നേഹ സാന്നിധ്യമാണ്. സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ ONV വരികൾക്ക് മൃദുവായൊരു സംഗീതഭാവം ലഭിക്കുമ്പോൾ സബിത ചൗധരിയുടെ ശബ്ദം ഗാനത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. കാത്തിരിപ്പിന്റെ മാധുര്യം നിറഞ്ഞ ഗാനത്തിലേക്ക്.

സൃഷ്ടിക്കും. അതായിരിക്കും സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ദേവദാസിയിലെ ഗാനങ്ങൾക്ക് ഇന്നും അത്രയും ശക്തിയുണ്ട്. കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ കഥയും ഓരോ ദൃശ്യവും സൃഷ്ടിക്കാൻ കഴിയുന്ന ഗാനങ്ങൾ. ഇനി കേൾക്കാം നൃത്തത്തിന്റെ ചലനവും സംഗീതത്തിന്റെ വൈവിധ്യവും ഒത്തുചേരുന്ന ഒരു മനോഹര ഗാനം, മാനസേശ്വരി മനോഹരി. ഗാനത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു പ്രത്യേക സംഗീതഭാവം, മനസ്സിന്റെ അതീശ്വരിയായ ഒരാളെ സങ്കല്പിക്കുന്ന കാവ്യഭാവം. ONV യുടെ വാക്കുകൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം നൽകുന്ന വൈവിധ്യം ഈ ഗാനത്തെ വേറിട്ടൊരു അനുഭവമാക്കുന്നു. ഗാനത്തിന്റെ സംഗീതഘടനയിലും ഭാവത്തിലും ഒരു നൃത്താത്മകത നമുക്ക് അനുഭവിക്കാം. മലയാള സംഗീതത്തിലെ അതുല്യ പ്രതിഭയായ S ജാനകിയുടെ ശബ്ദത്തിൽ ഈ ഗാനം കൂടുതൽ മനോഹരമാകുന്നു. നമുക്ക് ജാനകിയമ്മയും കൂടി ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് മനസ്സിന്റെ സംഗീതവേദിയിൽ വിരിയുന്ന മാനസേശ്വരി മനോഹരി എന്ന ഗാനം കേൾക്കാം.

സംഗീതത്തിന് ഭാഷയുടെ അതിരുകളില്ല. അതുപോലെ തന്നെ സലിൽ ചൗധരിയുടെ സംഗീതത്തിനും ഒരു പ്രത്യേക ലോകമുണ്ടായിരുന്നു. പല സംഗീതധാരകളിൽ നിന്നുള്ള സ്വാധീനങ്ങളെ സ്വന്തം സംഗീത ഭാഷയിലേക്ക് ചേർത്തുകൊണ്ട് ഓരോ ഗാനത്തിനും പുതുമ നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി കേൾക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ വേദനയും വിശപ്പും മനുഷ്യന്റെ നിസ്സഹായതയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം, ഒരു നാൾ വിശന്നേറെ തളർന്നേതോ. ഒരു ഗാനത്തിന്റെ ആദ്യ വരിയിൽ തന്നെ ഒരു ജീവിത ചിത്രം നമുക്ക് മുന്നിൽ തുറക്കപ്പെടാറുണ്ട്. ഈ ഗാനത്തിലും അത്തരമൊരു ശക്തമായ ദൃശ്യഭാവമുണ്ട്. വിശപ്പും തളർച്ചയും മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായതയും കാവ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന വരികൾ. ONV യുടെ കവിതയിൽ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ശക്തമായി

രക്ഷപ്പെടാറുണ്ട്. ആ ഭാവത്തിന് സംഗീതത്തിന്റെ ആഴം നൽകുകയാണ് സലിൽ ചൗധരി. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം ഈ ഗാനത്തിലെ വികാരങ്ങളെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. കേൾക്കാം മനുഷ്യജീവിതത്തിന്റെ നേർത്ത വേദനകളെ സംഗീതമാക്കിയ ഒരു നാൾ വിശന്നേറെ തളർന്നേതോ എന്ന ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ചില ഗാനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, ചില ഗാനങ്ങൾ നമ്മെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും, ചില ഗാനങ്ങൾ നമ്മെ ചിന്തിപ്പിക്കും. സംഗീതത്തിന്റെ ഈ വ്യത്യസ്ത ഭാവങ്ങളാണ് ഒരു മികച്ച ഗാന സമാഹാരത്തെ സമ്പന്നമാക്കുന്നത്. ദേവദാസിയിലെ ഗാനങ്ങളിലും ഈ വൈവിധ്യം നമുക്ക് കാണാം. ഇനി കേൾക്കാം ഒരു ആത്മീയമായ ഭാവലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഗാനം. ഭക്തിയുടെ ഭാഷയിൽ പാദരേണുവിന് വലിയൊരു സ്ഥാനമുണ്ട്. ആദരവും സമർപ്പണവും ആത്മീയമായ അന്വേഷണവുമെല്ലാം ഈ പ്രതീകത്തിലൂടെ കവിതയിൽ എത്താറുണ്ട്. ഒ എൻ വിയുടെ വരികളിലെ കാവ്യഗൗരവവും സലിൽ ചൗധരിയുടെ സംഗീതത്തിലെ ഗാംഭീര്യവും ഈ ഗാനത്തിൽ ഒന്നിക്കുന്നു. യേശുദാസിന്റെ ശബ്ദം ഈ ഗാനത്തിന്റെ ആത്മീയ ഭാവത്തിന് കൂടുതൽ ആഴം നൽകുന്നു. വാക്കുകൾക്കപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സംഗീതാനുഭവം കേൾക്കാം.

സംഗീതം പലപ്പോഴും ഒരു ദേശത്തിൻ്റെ ജീവിതവും സംസ്കാരവും നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. നാടൻ ഭാവങ്ങളും ജനകീയതയും ആഘോഷവും ജീവിതത്തിൻ്റെ നിറങ്ങളുമെല്ലാം ഗാനങ്ങളിലൂടെ നമ്മളിലേക്ക് എത്താറുമുണ്ട്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം അത്തരമൊരു ജനകീയ സംഗീതഭാവം സമ്മാനിക്കുന്നതാണ്. പൊന്നലയിൽ അമ്മാനമാടി എന്ന് തുടങ്ങുന്ന ഗാനം. നാടൻ ജീവിതത്തിൻ്റെ ചലനവും ജനകീയമായൊരു ആഘോഷഭാവവും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ വ്യത്യസ്തമായ സംഗീതഘടനകൾ പരീക്ഷിക്കാനുള്ള താല്പര്യം നമുക്ക് ഈ ഗാനത്തിലൂടെ അനുഭവിക്കാം. ഒ എൻ വിയുടെ വരികളിലെ നാട്ടുമണ്ണിൻ്റെ ഗന്ധവും സംഗീതത്തിലെ ചടുലതയും ചേർന്നപ്പോൾ ഈ ഗാനം വേറിട്ടൊരു അനുഭവമായി മാറുന്നു. യേശുദാസ്, വാണി ജയറാം എന്നിവരുടെ ശബ്ദങ്ങൾ ചേർന്ന് ഈ ഗാനത്തിന് ആഘോഷത്തിൻ്റെ നിറം നൽകുന്നു. കേൾക്കാം.

വെള്ളിത്തിരയിലെത്താതെ പോയ ഒരു സിനിമ. പക്ഷേ അതിലെ സംഗീതം കാലം മായ്ച്ചു കളയാൻ കഴിയാതെ പോയി. അതുതന്നെയാണ് നല്ല സംഗീതത്തിന്റെ മഹത്വം, ഒരു സിനിമയുടെ വിധി. എന്തായാലും ഒരു നല്ല ഗാനം അതിന്റെ സ്വന്തം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ക്ഷണത്തിന്റെ മാധുര്യവും ആകർഷണവും നിറഞ്ഞ ഒരു മനോഹര ഗാനം ഇനി കേൾക്കാം. വരൂ വരൂ നീ വിരുന്നുകാര എന്ന ഗാനം. ഒരു ക്ഷണം, പക്ഷേ വെറുമൊരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതല്ല ഈ ഗാനം. അതിലൊരു നാടകീയതയുണ്ട്, ആകർഷണമുണ്ട്. സംഗീതത്തിന്റെ നേർത്ത ചലനങ്ങളിലൂടെ മനസ്സിനെ വിളിച്ചു വരുത്തുന്ന ഒരു ഭാവമുണ്ട്. എസ് ജാനകിയുടെ ശബ്ദത്തിലെ ഭാവവൈവിധ്യം ഈ ഗാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ഓരോ വരിക്കും കഥാപാത്ര ഭാവം നൽകാനുള്ള ജാനകിയമ്മയുടെ അസാധാരണമായ കഴിവ് ഇവിടെ നമുക്ക് അനുഭവിക്കാം. സലിൽ ചൗധരിയുടെ വ്യത്യസ്തമായ സംഗീത സംവിധാനവും ഒ എൻ വിയുടെ മനോഹരമായ വരികളും ചേർന്ന ഇന്നത്തെ ഗാനതരംഗത്തിലെ അവസാന ഗാനം ഇതാണ്.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയ

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 23, ഹിജ്റാവർഷം 1448, റബിയുൽ അവൽ 27, ശകവർഷം 1948, ഭാദ്രം 18, 2026 സെപ്റ്റംബർ 9, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.